ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:18. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 27, കൊല്ലവർഷം 1201 കർക്കിടകം 2, 2026 ജൂലൈ 18 ശനിയാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്.
2: ഒരിക്കൽ ഒരു കാക്കയ്ക്ക് മയിലിന്റെ പീലികൾ കണ്ട് ആഗ്രഹം തോന്നുകയും മയിലിനെ പോലെ ആകാനായി ഏതാനും പീലികൾ ശരീരത്തിൽ വെക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ട് കാക്കയുടെ സൗന്ദര്യം തെല്ലും വർദ്ധിച്ചില്ലെന്നു മാത്രമല്ല, സ്വന്തം സ്വഭാവവും രൂപവും നഷ്ടപ്പെട്ട കാക്കയെ മറ്റു കാക്കകൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ കാക്കയ്ക്ക് മയിലിനോട് തോന്നിയ വികാരത്തെയാണ് അസൂയയെന്ന് വിളിക്കുന്നത്. പാണ്ഡവരുടെ കഴിവും ധാർമ്മികതയും അവരെ ജനപ്രിയരാക്കിയതു കണ്ട് ദുര്യോധനനിൽ വെറുപ്പും പ്രതികാരവും വർദ്ധിച്ചു. വിവേകം നഷ്ടപ്പെട്ട അദ്ദേഹം തെറ്റായ പല തീരുമാനങ്ങളും എടുക്കുകയും വിനാശകാരിയായ കുരുക്ഷേത്ര യുദ്ധത്തിൽ വരെ എത്തിച്ചേരുകയും ചെയ്തു. ഇവിടെയും അസൂയ എന്ന വികാരമാണ്. അസൂയ ക്യാൻസർ പോലെ മനസ്സിനെ ബാധിക്കുന്ന മാരകമായ ഒരു അസുഖമാണ്. ഇത് ചുമക്കുന്ന വ്യക്തിയുടെ ആയുസ്സും ആരോഗ്യവും നശിപ്പിക്കുന്ന ഒരു മാനസിക ദൗർബല്യമാണ്. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അസൂയ ജനിക്കുന്നത്. തീ കെടുത്തിയാലും കരിപുരളുന്നതുപോലെ അസൂയക്കാരൻ മറ്റുള്ളവരെ ദ്രോഹിച്ചില്ലെങ്കിലും സ്വന്തം മനസ്സിനെ കറുപ്പിക്കും. പാമ്പ് വിഷം പേറി നടക്കുന്നതുപോലെ മനസ്സിൽ മറ്റുള്ളവരോട് വിദ്വേഷം പേറി നടക്കുന്ന ഒരുവൻ അയാൾക്കു തന്നെ ദോഷം വരുത്തും. ആത്മവിശ്വാസക്കുറവ്, മറ്റുള്ളവരുമായി അമിതമായ താരതമ്യം ചെയ്യൽ, അത്യാഗ്രഹം തുടങ്ങിയവയാണ് അസൂയയുടെ പ്രധാന കാരണങ്ങൾ. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കതില്ല, അയാൾക്കത് കിട്ടാൻ അർഹതയില്ല എന്നു തുടങ്ങിയ ദുഷ്ചിന്തകൾ മനസ്സിനെ കീഴടക്കുമ്പോഴാണ് അസൂയ ശക്തമാകുന്നത്. അസൂയയും ദേഷ്യവും മനസ്സിനെ ബാധിക്കുന്ന ശക്തമായ രണ്ട് ദുർവികാരങ്ങളാണ്. ഇവ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. മറ്റൊരാളുടെ വിജയത്തിലോ അംഗീകാരത്തിലോ ഉണ്ടാകുന്ന അസൂയ പിന്നീട് ആ വ്യക്തിയോടുള്ള ദേഷ്യമായും വെറുപ്പായും മാറുന്നു. ഈ രണ്ടു വികാരങ്ങളും മറ്റൊരാളുടെ തകർച്ചയോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ദോഷമോ വരണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തിക്കുന്നു. ദേഷ്യവും അസൂയയും വ്യക്തിയുടെയും അയാളോടടുത്ത് ജീവിക്കുന്നവരുടെയും സമാധാനം നശിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടും വിവേകപൂർണമായ ചിന്തയെ നഷ്ടപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, അസൂയ എന്ന വികാരമാണ് പലപ്പോഴും ദേഷ്യമായി പ്രകടമാകുന്നതെന്ന് പറയാം. മയിലിനെ കണ്ട് മോഹമുദിച്ച കാക്കയെപ്പോലെ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അസൂയ ജനിക്കുന്നത്. അതിനു പകരം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. നമുക്കുള്ള ആരോഗ്യം, കുടുംബം, കഴിവുകൾ എന്നിവ ഓർത്ത് നന്ദിയും സന്തോഷവും ഉള്ളവരാവുക. നമ്മൾ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, നമുക്ക് തന്നെ നഷ്ടപ്പെട്ട ഇന്നലകളോടാണ്. അസൂയ മറ്റൊരാളുടെ വിളക്ക് കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ സ്വന്തം കൈപൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ലക്ഷ്യങ്ങളിലും കഴിവുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വയം വളരാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരുടെ വിജയങ്ങളെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കാൻ ശീലിക്കുക. ഇത് മനസ്സിലെ അസൂയ ഇല്ലാതാക്കും. അസൂയയുടെ ദോഷം ഏറ്റവും അധികം അനുഭവിക്കുന്നത് അസൂയാലു തന്നെയാണ്. ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷം, വിഷാദം എന്നിവ അയാളെ പിടികൂടുന്നു. മറ്റുള്ളവരുമായി വഴക്കുകളോ അകൽച്ചയോ ഉണ്ടാവുകയും അത് സുഹൃത്തുക്കളെയും കുടുംബത്തെയും നഷ്ടപ്പെടുത്താൻ കാരണമാവുകയും ചെയ്യുന്നു. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു പകരം പരദൂഷണം നടത്തി സമയം കളയുന്നു. ഈ സ്വയംനാശത്തിൽ നിന്ന് രക്ഷ നേടാൻ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുകയും അവനവനെ തന്നെ സ്നേഹിക്കുകയും നന്ദിയുള്ളവരാവുകയും ചെയ്യുക. അതിലുപരി മറ്റുള്ളവരുടെ വിജയം സ്വന്തം പരാജയമല്ലെന്ന് മനസ്സിലാക്കുക. പരസ്പര സ്നേഹവും സമാധാനവും വളർത്തുക. അതിന് സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. സത്ചിന്തകളുള്ളവരുമായി സഹകരിക്കുക, പ്രവർത്തിക്കുക. അസൂയയെയും നമുക്ക് വളരാനുള്ള ആയുധമാക്കാം. മറ്റുള്ളവരുടെ വിജയത്തെ പ്രചോദനമായി കാണുക. അവർ കഠിനാധ്വാനത്തിലൂടെ വിജയിച്ചതുപോലെ എനിക്കും കഠിന പരിശ്രമത്തിലൂടെ വിജയിക്കണം എന്ന ചിന്ത മനസ്സിലുണ്ടാക്കി നമുക്ക് വളരാം. കൊച്ചുകുട്ടികളിൽ ആരോഗ്യകരമായ ഈ ചിന്ത ആദ്യം മുതൽ വളർത്താൻ പരിശ്രമിക്കുക. ആമയും മുയലും പന്തയും വെച്ച കഥയിലെ വിജയിയായ ആമയാവട്ടെ കുട്ടികളുടെ ആരാധനാപാത്രം. അതിൻ്റെ പരിശ്രമമാവട്ടെ അവരുടെ സ്വഭാവം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാംനിവാസ്.
3: FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല

ഫല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് നിന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് നല്ലളത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ഒരാൾ പിടിയിൽ. അരീക്കാട് സ്വദേശി ഷഹദ് സമാനെയാണ് ഡാൻസാഫും നല്ലണം പോലീസും ചേർന്ന് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 കാവ്യാഞ്ജലിയിൽ ചെങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിത, ആലാപനം അപർണ സത്യനാഥ്. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. ഏഴ് മണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജിക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപാരാഗം, ഒപ്പം നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. എട്ട് 8:30 കണ്ണങ്കണ്ടി സസ്നേഹം, ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൻ ദേവൻ. 9:02 ഓർമ്മകളുടെ സംഗീതം. 10:02 ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Sarabjit Kaur.

0: കാവ്യാഞ്ജലി.
1: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിൽ നിന്നും ചില ഭാഗങ്ങൾ. ചൊല്ലുന്നത് അപർണ സത്യനാഥ്.

0: ഭൂവിതളിൻ്റെ വാക്കുകൾ മാത്രം.
1: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ ചൊല്ലിയത് അപർണ സത്യനാഥ്.
2: കാവ്യാഞ്ജലി.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം ഇനി നാളെ രാവിലെ 6:15.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്.

0: കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
4: സ്മൃതി മധുരത്തിൽ പത്മരാഗം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജരൂർ സുനിയേ പിട്ടാര ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ FM.
5: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതിമധുരത്തിലിനി വാണി ജയറാം പാടിയ ഗാനം, ചിത്രം രാഗം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് സലീൽ ചൗധരി.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: സ്മൃതി മധുരം
2: 103.6 റിയൽ എഫ്എം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആർ കെ ശേഖർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം പെൺപട. ഗാനരചന വയലാർ രാമവർമ്മ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഇണം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം സത്യവാൻ സാവിത്രി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: ഇന്ന് കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന ചില പ്രധാന പരിപാടികളെ കുറിച്ചറിയാം. ടൗൺ ഹാളിൽ വിദ്യാഭ്യാസ കൺവെൻഷൻ ഉദ്ഘാടനം പി പ്രസാദ് MLA ഉച്ചയ്ക്ക് 2 മണിക്ക്. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിക്ക് സമീപം കവി സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ വേക്കപ്പ് കേരളം ഏകദിന നിരാഹാര സദസ്സ് രാവിലെ 10. വേദി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 സാഹിത്യ ചർച്ച, ഇതിഹാസങ്ങൾ പുനർവായിക്കുമ്പോൾ. ബ്രിഡ്ജ്വേ ലോജിസ്റ്റിക് പാർക്കിന്റെ തറക്കല്ലിടൽ ചെറുവണ്ണൂരിൽ 10 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാധികലി ശിഹാബ് തങ്ങൾ എന്നിവർ നിർവഹിക്കുന്നു. കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സ്വാഗത സംഘരൂപവൽക്കരണ യോഗം 3 കുന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെൻറ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി

0: ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യമന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൗരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇതു സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി M. ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ്

0: ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ എ ഡി ജി പി ഐ ജി റാങ്കിലും ജില്ലാതലത്തിൽ ഡിവൈഎസ്പിമാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെൻറ്റ് സമഗ്ര വികസന പദ്ധതിയുടെ രണ്ടാംഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2nd മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയൻ്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18th ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18th ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

0: നമ്മുടെ വികസനം.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ട്രെയിൻ ടൈം. കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായി അറിയുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
7: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാട്ടുപെട്ടിക്കാലം, സമർപ്പിക്കുന്നത്
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ഇന്ത്യൻ ഓഹരി വിപണി സൂചികളായ BSE, സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 964 പോയിന്റ് കൂടി 78,151, നിഫ്റ്റി 261 പോയിന്റ് കൂടി 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. വിപണിയിൽ സ്വർണം പവന് 104,520 രൂപ, തങ്കം 10 ഗ്രാമിന് 119,000 രൂപ, വെള്ളി കിലോയ്ക്ക് 222,500 രൂപ.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഒപ്റ്റിക് അവന്യൂ, പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
11: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്.
12: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
14: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
13: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
14: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സഹാനി ഹോസ്പിറ്റൽ, കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

അമർ പ്രേം, സച്ചാ ഝൂട്ട തുടങ്ങിയവ അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. കിഷോർ കുമാർ ആലപിച്ച രാജേഷ് ഖന്ന ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ടവയാണ്. മാത്രമല്ല ആർ ഡി ബർമൻ, കിഷോർ കുമാർ, രാജേഷ് ഖന്ന കൂട്ടുകെട്ട് നിരവധി ഹിറ്റുകളും സമ്മാനിച്ചിട്ടുണ്ട്. 1981 പുറത്തിറങ്ങിയ കുദരത്ത് എന്ന ചിത്രത്തിലെ കിഷോർ കുമാർ ഗാനം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ്. ഗാനരചന മജ്റു, സംഗീതം

ഇന്ന് ജൂലൈ 18 ബോളിവുഡ് താരം രാജേഷ് ഖന്നയുടെ ഓർമ്മദിനം. ബോളിവുഡ് സിനിമാ ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിഹാസ നടനാണ് രാജേഷ് ഖന്ന. ആരാധന, കുദ്രത്, ആനന്ദ്, കട്ടി പതംഗ്,

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: Volkswagen Virtus nala varshikam aakarshikkukayan.
4: Volkswagen Virtus nodopam 1.3 lakhs rupay vare vilamadikkunna pratheeka aanukoolyangalum.
3: Phoenix Volkswagen showroom sandarshikku.
5: First step, doors and windows open forum.
6: തുറസിന്റെ തുറമുഖങ്ങൾ.
5: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലാപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ

0: 9612033365.
1: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പാൻ പാവങ്ങാട്.
1: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പാൻ പാവങ്ങാട്.
2: ആദ്യമായി
3: എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നു ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ രഘുനാഥ് പലേരി.
4: സിനിമയോട് ആദ്യമായി ആഭിമുഖ്യം വന്നു തുടങ്ങിയത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മിക്ക പടങ്ങൾ റിലീസാകുമ്പോഴും വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കുള്ള ക്ലാസ് ഞാൻ കട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകും. രാധാ തിയേറ്ററിലൊക്കെ അന്ന് ബെഞ്ചിലാണ് പോയിരിക്കുക, ഏറ്റവും മുൻപിലാണ് പോയിരിക്കുക. 50 പൈസയായിരുന്നു ബെഞ്ചിൻ്റെ ടിക്കറ്റിന്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൽ അവസാനം ഈ കേന്ദ്ര കഥാപാത്രം മുഖം വലിച്ച് കീറി എടുക്കുമ്പോഴേ ആ സ്ഥാനത്ത് ഈ നസീറിനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പടം 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു സിനിമ എഴുതണം, സിനിമ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വരാൻ തുടങ്ങിയത്. പക്ഷേ എഴുതണമല്ലോ, നമ്മളെ മനസ്സിലൊരു കഥ എഴുതണം. അങ്ങനെ ഞാനൊരു ദിവസം പേപ്പറിൽ ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു പരസ്യം കണ്ടു, നല്ല സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിനിമയാക്കാനുള്ള പൈസയൊക്കെ അവർ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമ്പനി ഉണ്ടാക്കി. കമ്പനി ഉണ്ടാക്കാൻ വല്ലാസിൽ അങ്ങ് പേരെഴുതിയാൽ മതി. എന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. ആ സ്ക്രിപ്റ്റ് എൻ്റെ പേര് സൈക്ലോൺ എന്നായിരുന്നു. അതൊരു മാഷ്ഡ കഥയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനിടയിൽ ഇവർക്ക് കത്തയച്ചിട്ട് FFC ഒരു വലിയൊരു ബുക്ക്ലെറ്റ് അയച്ചു തന്നു. കുറേ ഫോമൊക്കെ ഉണ്ട്. ഈ ഫോംസ് വായിച്ചു നോക്കിയപ്പം അവർക്ക് ഇത്രാം തീയതിക്കുള്ളിൽ സ്ക്രിപ്റ്റ് കിട്ടണം. ആ സ്ക്രിപ്റ്റ് കിട്ടുന്നതിൽ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, ബാക്കി ഡീറ്റെയിൽസൊന്നും വായിച്ചില്ല. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി. അന്ന് ഞാൻ മാതൃഭൂമിയിലൊക്കെ കഥ എഴുതുന്ന സമയമായിരുന്നു, വാരികയിലൊക്കെ. അപ്പോഴേക്കും ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാറായിട്ടുണ്ട്. എഴുതി കഴിഞ്ഞപ്പോഴാണ്, വീണ്ടും ബ്രോഷർ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവർക്ക് വേണ്ട, മലയാളം വേണ്ട. മാത്രമല്ല 8 കോപ്പി വേണം. അപ്പം ഞാനും എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നൊരു പെൺകുട്ടി, അവളാണ് അതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ടൈപ്പ് ചെയ്യണമെന്ന്. അന്ന് എല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും 64 പേജ്. ഈ 64 പേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു പേജിന് 1 രൂപയാണ്. അതിന് 8 കോപ്പി വേണം. അത്രയും പൈസ കയ്യിലില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. പിന്നെ ടൈപ്പ് റൈറ്റർ കിട്ടുമെന്ന് അന്വേഷണം എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീട്ടിന് മുമ്പിലിരിക്കുമ്പോൾ ഒരു ട്രോളി വണ്ടിയിൽ കുറേ വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ട് ടൈപ്പ് റൈറ്റർ, പഴയൊരു ടൈപ്പ് റൈറ്റർ, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. അത് കണ്ടോടുകൂടി ആ ട്രോളിൻ്റെ പിന്നാലെ ഞാൻ പോയി ആ വീട്ടുകാരെ പരിചയപ്പെട്ടു. അങ്ങനെ നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടി എനിക്ക്. കുറേ ദിവസം കഴിഞ്ഞ് നരേന്ദ്രനോട് ഞാൻ ചോദിച്ചു ഈ ടൈപ്പ് റൈറ്റർ എനിക്ക് തരുമോ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയാണ്. രഘു എടുത്തുകൊണ്ട് അവൻ അതായിട്ട് എൻ്റെ അടുത്ത് വന്നു. അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൽ റിബണ് പകുതി റെഡും പകുതി ബ്ലാക്കും ആണ്. അപ്പം നമ്മൾ എന്നടിച്ചാൽ എയുടെ നടുവെന്ന് താഴേക്ക് ബ്ലാക്കും മുകളിലേക്ക് ചുവപ്പുമാണ്. ഇതൊന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനോ ഉള്ള സാമ്പത്തിക ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അതിൽ ഞാൻ കുറേ ടൈപ്പ് ചെയ്തു, പക്ഷേ ഇംപ്രഷൻ കിട്ടില്ല. 8 കോപ്പിയൊന്നും ഇംപ്രഷൻ കിട്ടില്ല. അത് കാർബൺ പേപ്പർ വെച്ചാൽ 2 കോപ്പിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടപ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം, അദ്ദേഹം ഒരു മെക്കാനിക്കാണ്, മാധവൻ നായർ, അദ്ദേഹത്തിന് മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ട്, അദ്ദേഹം ഒരു ഉഗ്രം ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്താൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പോകും. എനിക്ക് അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുമ്പോഴാണ് ഞാൻ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ എനിക്ക് കാർബൺ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു എപ്പോഴെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു നിങ്ങൾ ഒഴിവാക്കുന്ന കാർബൺ പേപ്പർ കിട്ടുമോ ചോദിച്ചു. അവൾ ചോദിച്ചു എന്തിനാണ്? ഞാൻ പറഞ്ഞു തിരക്കഥ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഒരു സിനിമാ പ്രാന്തനാണ്. അദ്ദേഹം എനിക്കൊരു അന്നത്തെ ഓഫീസിൽ നിന്ന് ഒരു പെട്ടി നിറച്ചും പുതിയ ബ്രാൻഡ് ന്യൂ കാർബൺ പേപ്പറിൻ്റെ ഒരു പെട്ടി എനിക്ക് സമ്മാനിച്ചു. എൻ്റെ പറഞ്ഞു എപ്പോഴെങ്കിലും സിനിമ ആയാലും എന്നോട് പറയണം, എനിക്ക് ടിക്കറ്റ് തരണം കാണാൻ വേണ്ടിയിരുന്നൊക്കെ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ തിരക്കഥ ആരാധകനാണ് അദ്ദേഹം. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ആൾക്കാരും എനിക്ക് കത്തെഴുതിയിരുന്നു അന്ന്. ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടും അഭിനയിക്കാൻ വേണ്ടിയിട്ടും

0: അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൊയിലാണ്ടിയിലൊരു വിക്ടറി ടോക്കീസ് ഉണ്ട്, അന്നത്തെ ഒരു ഓല ടാക്കീസാണ്. ഈ വിക്ടറി ടാക്കീസിൻ്റെ ഉടമസ്ഥർ വിക്ടറി ജനാർദ്ദനൻ എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്കതിലൊരു റോള് ചെയ്തു. അങ്ങനെ വന്ന് വന്ന് ഈ സ്ക്രിപ്റ്റ് ഞാൻ 8 കോപ്പി എടുത്ത് അത് മുഴുവൻ ഒന്ന് ബൈൻഡ് ചെയ്ത് വാങ്ങിച്ചു. വാങ്ങിച്ചതെല്ലാം പാക്കിങ് സമയത്താണ് ഞാൻ വീണ്ടും ഇതിൻ്റെ ബ്രോഷറൊക്കെ വായിക്കുന്നത്. അന്ന് 2.5 ലക്ഷം രൂപയാണ് ഞങ്ങളെ ബഡ്ജറ്റ് ആ പടത്തിൻ്റെ. അതിന് നായകനായിട്ട് ഞാൻ മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്ത് ഇന്നത്തെ ജനാർദ്ദനെയാണ്. നായികയായിട്ടൊരു പുതിയ പെൺകുട്ടിയും ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ ബഡ്ജറ്റിലും എല്ലാത്തിലും എഴുതി സബ്മിറ്റ് ചെയ്ത് വേണ്ടി തയ്യാറായപ്പോഴാണ് മനസ്സിലാക്കുന്നത് 2.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കണമെങ്കിൽ, എനിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇതിൻ്റെ കൂടെ ഫീസ് ഞാൻ അയക്കണം. അത് 2,250 രൂപ വരും. അപ്പോൾ അവസാനം ഈ പൈസ 2,250 രൂപ ഈ വിക്ടറി ജനാർദ്ദനക്ക് തരാമെന്ന് പറഞ്ഞു. വിക്ടറി ജനാർദ്ദനൻ തരും അദ്ദേഹം, എന്നിട്ട് അതിൻ്റെ പോസ്റ്റലോട് എടുക്കും, എന്നിട്ട് അത് ഞങ്ങൾ അയക്കും. അതിൻ്റെ 2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടും, ഞാൻ പടം തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ, എൻ്റെ മനസ്സിലെ സങ്കല്പം. അപ്പോൾ ഇത് അയക്കുന്ന ദിവസം, അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, നീ ഇതുവരെ ചെയ്തതൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ ചെയ്യാൻ പോകുന്നത് ഒരുതരം കുഴപ്പം പിടിച്ച കളിയാണ്. നീ 2,150 രൂപയ്ക്ക് കടക്കാരനാവും, നിനക്കത് ഒരിക്കലും വീട്ടാൻ പറ്റില്ല. പക്ഷേ എന്നോട് അച്ഛൻ തുറന്ന് പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചിട്ടാണ് പറഞ്ഞത്, നീ എന്തായാലും സിനിമയിലെത്തും, നീ സിനിമ ചെയ്യും. അച്ഛൻ പറഞ്ഞ വാചകം എനിക്ക് കറക്റ്റ് എടുത്തു തോന്നി. അന്ന് വിക്ടറി ജനാർദ്ദനെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഈ പണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം ഞാൻ തിരിച്ചു തരണ്ടേ? അയാൾ പറഞ്ഞു, തരണം. ഞാൻ പറഞ്ഞു, ഇത് കിട്ടണമെങ്കിൽ എനിക്ക് ഈ ലോൺ കിട്ടണം, കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രഘു എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് അയക്കുന്നില്ല. പക്ഷേ എനിക്കൊരു സങ്കടമോ വിഷമങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആ കഥ ഒരു നോവലറ്റായിട്ട് എഴുതി. അതാണ് സ്വപ്നങ്ങളിൽ ചുഴലി വീശുന്നു എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഈ കഥ ഞാൻ കലാകൗമുദിക്ക് അയച്ചു. അന്ന് കലാകൗമുദിയുടെ പത്രാധിപർ എസ് ജയേന്ദ്രൻ നായരാണ്. അദ്ദേഹം അത് ഭംഗിയായിട്ട് പബ്ലിഷ് ചെയ്തു. ആ കഥയെപ്പറ്റി അഭിപ്രായം എനിക്ക് എഴുതി അറിയിച്ചു, വളരെ മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കഥ പബ്ലിഷ് ചെയ്തതിനു ശേഷം കുറേ വായനക്കാരുടെ കത്തുകൾ കിട്ടി. അതിലെല്ലാം അവർ കണ്ടത് ഒരു മനോഹരമായ സിനിമയായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ അടുത്ത റിലീസാവുന്ന സിനിമയിലേക്ക് കടന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ വേറൊരാൾക്ക് വേണ്ടി എഴുതുന്നതാണ്. അത് മലയാളത്തിലെ 3-ാമത്തെ സിനിമാ സ്കോപ്പഡാണ്. ഒരാൾ എന്നെ അന്വേഷിച്ചവരാണ് എൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മനസ്സിലുള്ളൊരു സാധനത്തിന് ഡയലോഗ് എഴുതിത്തരുമെന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ എഴുതിത്തരാമെന്ന് പറഞ്ഞു. ആ പടത്തിൻ്റെ തിരക്കഥയും ഞാൻ എഴുതി വന്നു. പക്ഷേ അത് റിലീസായിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അദ്ദേഹം പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും വിളിച്ച് എന്നെ കോഴിക്കോട് KSRTCയിലേക്ക് വരുമോ ചോദിച്ചു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊരു സബ്ജക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, രഘു അത് എഴുതിത്തരുമെന്ന് ചോദിച്ചു, ഒരു സിനിമയായിട്ട്. അങ്ങനെ ഞാൻ അത് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ തിരക്കഥയായിട്ട് ഞാൻ എഴുതിയതാണ് നസീമ എന്ന് പറയുന്ന പടം. അതിൽ അഭിനയിച്ച മോഹൻലാലും നെടുമുടി വേണുവും അച്ഛൻ കുഞ്ഞ് റാണി പത്മിനി നിത്യ എന്നിവരൊക്കെയാണ്. ആ പടമാണ് എൻ്റെ ആദ്യമായിട്ട് റിലീസാവുന്ന പടം. അത് റിലീസാവുന്ന ദിവസം അമ്മയെ അച്ഛനെ കൂട്ടിയിട്ട് വടകരയിൽ പോയിട്ടാണ് കണ്ടത്. ആദ്യം എഴുതിയ സ്വന്തമായിട്ട് നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും വിചാരിച്ച പടത്തിൻ്റെ തിരക്കഥ ഞാൻ ആദ്യം നോവലറ്റാക്കി. ആ നോവലറ്റിൽ നിന്ന് 25 വർഷത്തിന് ശേഷം ഞാൻ വേറൊരു തിരക്കഥ ഉണ്ടാക്കി. ആ സിനിമ കമൽ ഷൂട്ട് ചെയ്തു, അത് റിലീസ് ചെയ്തു. അതിൽ അഭിനയിച്ച ബിജു മേനോനും സംയുക്ത വർമ്മയാണ്. ആ പടത്തിൻ്റെ പേരാണ് മധുര നൊമ്പരക്കാറ്റ്. അപ്പം മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ തിരക്കഥ എഴുതുന്നത്.
1: ആദ്യമായി ഈ പരമ്പരയിൽ ഇതുവരെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ രഘുനാഥ് പലേരി.
2: First step, doors and windows. Open forum.
3: തുറസിന്റെ തുറമുഖങ്ങൾ.
2: സമർപ്പിച്ചത്
4: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പൻ പാവങ്ങാട്, കോഴിക്കോട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

നമ്മിൽ ഭയവും പ്രണയവും ഒരുപോലെ ഉണർത്തിയ മണിച്ചിത്രത്താഴിലെ കാവ്യസുന്ദരമായ ഗാനം. തമിഴ് സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭ കവിജ്ഞർ വാലി. പ്രണയവും വിരഹവും വഞ്ചനയോടുള്ള പ്രതികാരവുമെല്ലാം മനോഹരമായി സന്നിവേശിപ്പിച്ച വരികൾ. എം ജി രാധാകൃഷ്ണന്റെ ക്ലാസിക്കൽ ശൈലിയിലുള്ള വശ്യതയിൽ കെ ജെ യേശുദാസിന്റെയും ചിത്രയുടെയും ഭാവസാന്ദ്രമായ ശബ്ദത്തിൽ ജീവൻ വെച്ചപ്പോൾ അതൊരനശ്വര ഗീതമായി. മലയാള വരികൾ ബിച്ചു തിരുമല. വാലി തമിഴിൽ വരികൾ എഴുതിയ ഏക മലയാള ചിത്രമാണ് മണിച്ചിത്രത്താഴ്.

0: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു, എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: ആവശ്യമുള്ള സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങളാവാം, വസ്ത്രങ്ങളാവാം, എന്തും ആളുകൾ വാങ്ങിക്കുന്നത് പല രീതിയിലാണ് അല്ലേ? ആവശ്യങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി ആലോചിച്ച് നേരത്തെ വാങ്ങിച്ചു വെക്കുന്നു ഒരു കൂട്ടർ. ആവശ്യമുണ്ടാവുന്ന മുറയ്ക്ക് അഥവാ സാധനങ്ങൾ വേണ്ട സമയം ആകുന്ന മുറയ്ക്ക് വാങ്ങിക്കുന്നു മറ്റൊരു കൂട്ടർ. പീപ്പിൾ ഫോളോ ഡിഫറെന്റ് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു പെർച്ചേസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് സച്ച് എസ് ഗ്രോസറീസ്, ക്ലോത്ത്സ് എറ്റ്സെട്ര. സം പീപ്പിൾ പെർച്ചേസ് എവറിത്തിങ് ഇൻ അഡ്വാൻസ് ആഫ്റ്റർ മെറ്റിക്കുലസ് പ്ലാനിംഗ്. സം മേക്ക് പെർച്ചേസസ് ആസ് ആൻഡ് വെൻ required. As and when. AS as, AND and, WHEN when. As and when. As and when means at the time when something happens. സമയമാകുന്ന മുറയ്ക്ക് എന്ന് അർത്ഥം. മുൻകൂട്ടി വ്യക്തമാക്കാത്തതോ നിശ്ചയിച്ചിട്ടില്ലാത്തതോ ആയ സമയത്ത് എന്തെങ്കിലും സംഭവിക്കും എന്ന് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോഴാണ് ആസ് ആൻഡ് വെൻ എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ആസ് ആൻഡ് വെൻ ഇസ് യൂസ്ഡ് ടു റെഫർ ടു എൻ അൺസെർട്ടൻ ഫ്യൂച്ചർ ഇവന്റ്. ദാറ്റ് ഇസ് വെൻ വി നീഡ് ടു എക്സ്പ്രസ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ അറ്റ് എ ടൈം ദാറ്റ് ഇസ് അൺസ്പെസിഫൈഡ് ഓർ നോട്ട് ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ്. The funds will be sanctioned as and when the bills are presented. Bill present cheyuna muraikku fund sanction cheyunnathayirikkum. The funds will be sanctioned as and when the bills are presented. I will contact you as and when required. Aavashyam varuna muraikku njan thangalumayi bandhappedam. I will contact you as and when required. Raju doesn't own a car. He rents one as and when he needs. Rajuvina swandamai car illa. Aavashyam varuna muraikku ayal orennam vaadagaikku edukkunu. Raju doesn't own a car. He rents one as and when he needs. We should be able to respond as and when the situation arises. Sahajaryam uyarnu varuna muraikku നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം.

0: വി ഷുഡ് ബി ഏബിൾ ടു റെസ്പോണ്ട് ആസ് ആൻഡ് വെൻ ദ സിറ്റുവേഷൻ അറൈസസ്. സുഹൃത്തുക്കളെ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് നിരന്തരം പ്രാക്ടീസ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആവശ്യം വരുന്ന മുറയ്ക്ക് സംസാരിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എപ്പോഴെല്ലാമാണോ സാധിക്കുന്നത് അപ്പോഴെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിക്കുക. ഡിയർ ഫ്രണ്ട്സ്, ലേണിംഗ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻവോൾവ്സ് കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ട്രൈ ടു സ്പീക്ക് വെനെവർ പോസിബിൾ റാദർ ദാൻ തിങ്ക് ഓഫ് സ്പീക്കിംഗ് ആസ് ആൻഡ് വെൻ എ സിറ്റുവേഷൻ അറൈസസ്.
1: You were listening to

0: Dear friends, learning to speak in English involves constant practice. Try to speak whenever possible rather than think of speaking as and when a situation arises.
1: You were listening to Simon Eye Hospital English Matters presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഓസ്റ്റിയോപൊറോസിസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലജി കെ ജോസ്.
6: ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന രോഗം അസ്ഥിയിലെ ധാതു സാന്ദ്രത അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്നതിനാൽ അസ്ഥികൾ പെട്ടെന്ന് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവാത്തതിനാൽ ഇതിനെ നിശബ്ദ കൊലയാളി എന്നും വിളിക്കാറുണ്ട്. പലപ്പോഴും എല്ലുകൾക്ക് പൊട്ടലുണ്ടായ ശേഷം മാത്രമായിരിക്കും രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ അസ്ഥി ഒടിയാനുള്ള പ്രധാന കാരണമാണ് ഓസ്റ്റിയോപൊറോസിസ്. നട്ടലിലെ കശേരുകകൾ, ഇടുപ്പ്, കൈത്തണ്ട എന്നിവയിലെ അസ്ഥികളാണ് സാധാരണ ഒടിയുന്നത്. അസ്ഥിയിലെ പൊട്ടൽ ഭേദമായാലും വ്യക്തിക്ക് വിട്ടുമാറാത്ത വേദനയും മടുപ്പും ഉണ്ടാകാം. 90% ആൾക്കാരിലും ഈ അസുഖം കണ്ടുപിടിക്കപ്പെടുന്നില്ല. സ്ത്രീകളിലെ രോഗനിരക്ക് പുരുഷന്മാരെക്കാൾ ഇരട്ടിയാണ്. കണക്കുകൾ പ്രകാരം ലോകത്തിൽ 50 വയസ്സ് കഴിഞ്ഞ 5 പുരുഷന്മാരിൽ ഒരാൾക്കും 3 സ്ത്രീകളിൽ ഒരാൾക്കും ഓസ്റ്റിയോപൊറോസിസ് രോഗം ഉണ്ട്. ഇന്ത്യയിൽ 50 വയസ്സിന് മുകളിലുള്ള 20% സ്ത്രീകൾക്കും 10 മുതൽ 15% വരെ പുരുഷന്മാർക്കും ഈ രോഗമുണ്ട്. പ്രായമായവരിൽ മാത്രമാണ് ഇത് കണ്ടുപോന്നിരുന്നത് എങ്കിലും ഇപ്പോൾ കൗമാരപ്രായം മുതൽ ഇത് കണ്ടുവരുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും വ്യായാമക്കുറവുമാകാം ഇതിന് കാരണം. അസ്ഥിക്ഷയത്തിനുള്ള കാരണങ്ങൾ ഏതെല്ലാം? തെറ്റായ ജീവിതശൈലിയാണ് സുപ്രധാന കാരണം. ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ ഡിയുടെയും അഭാവം, ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗം മൂലമുള്ള അമിതവണ്ണം, വ്യായാമക്കുറവ്, സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത്, അമിത മദ്യപാനം, പുകവലി, പ്രെഡ്നിസോൺ, ഹെപ്പാരിൻ, അപസ്മാരത്തിനുള്ള മരുന്നുകൾ, ക്യാൻസറിനുള്ള മരുന്നുകൾ എന്നിവയുടെ തുടർച്ചയായ ഉപയോഗം, വിറ്റാമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും ആഗിരണത്തെ ബാധിക്കുന്ന തൈറോയിഡ്, വൃക്ക, ഉദരസംബന്ധമായ രോഗങ്ങൾ, പാരമ്പര്യം എന്നിവ പ്രേരക ഘടകങ്ങളാണ്. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിനു ശേഷവും അണ്ടാശയം നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ശേഷവും ഓസ്റ്റിയോപൊറോസിസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ എന്തെല്ലാം? കലശലായ നടുവേദന, പുറം കഴുത്ത് വേദന, ചിലരിൽ നട്ടല് വളഞ്ഞ കൂനുപോലെയാകുക, തന്മൂലം പൊക്കക്കുറവ് പ്രകടമാകുക, അസ്ഥികളിൽ ഇടുപ്പ്, നട്ടല്, കൈത്തണ്ട എന്നിവിടങ്ങളിൽ തനിയെയോ വീഴ്ച മൂലമോ പൊട്ട ഉണ്ടാകാം. ചിലരിൽ രോഗാരംഭത്തിൽ ശരീരഭാഗങ്ങളിൽ നീർക്കെട്ടും വേദനയും മടുപ്പും അനുഭവപ്പെടാറുണ്ട്. രോഗനിർണയം. അസ്ഥികൾക്കുള്ള ഒടിവും ഇതിനെ തുടർന്നുള്ള വേദനയും തടയുന്നതിന് നേരത്തെയുള്ള രോഗനിർണയം അനിവാര്യമാണ്. രക്തപരിശോധനയിലൂടെ പാരാതൈറോയിഡ് ഹോർമോണിന്റെ അളവ് കണ്ടുപിടിക്കാം. രോഗനിർണയത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം ബോൺ മിനറൽ ഡെൻസിറ്റി അളക്കുന്നതിനുള്ള DXA സ്റ്റഡി ആണ്. ഇത് വളരെ ചെറിയ തോതിലുള്ള ഒരു എക്സ്റേ സ്റ്റഡിയാണ്. ഇടുപ്പ്, കൈ, കാൽ എന്നിവിടങ്ങളിലെ അസ്ഥിക്ഷയവും ധാതുക്ഷയവും കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലപ്പോൾ പ്രത്യേക രീതിയിലുള്ള നട്ടലിൻ്റെ CT സ്കാൻ ചെയ്യാറുണ്ട്. രോഗം പുരോഗമിച്ചിട്ടുള്ളവരിൽ എക്സ്റേയിൽ പൊട്ടൽ കാണാവുന്നതാണ്.
5: ഓസ്റ്റിയോപൊറോസിസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലജി കെ ജോസ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ബേസിക് മാരേജ് സോങ് എന്ന പേരിൽ കലാസാഗർ മ്യൂസിക് ക്ലബ് പുറത്തിറക്കിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന ടി ദാമോദരൻ, ആലാപനം എം ശേഖരൻ.

0: നിങ്ങൾ കേട്ടത് ബേസിക് മാരേജ് സോങ് എന്ന പേരിൽ കലാസാഗർ മ്യൂസിക് ക്ലബ് പുറത്തിറക്കിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന ടി ദാമോദരൻ, ആലാപനം എം ശേഖരൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
6: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
5: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
6: മൈജി ഹോം ഫെസ്റ്റ്
5: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. മുബാറക്കിലെ സ്വർണ്ണ

0: പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 1275 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിനായി 2023 ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച ദൌത്യമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. ഇതിൽ കേരളത്തിൽ പാലക്കാട് ഡിവിഷനു കീഴിലെ തിരൂർ, പരപ്പനങ്ങാടി, തലശ്ശേരി, നിലമ്പൂർ റോഡ് സ്റ്റേഷനുകളും തിരുവനന്തപുരം ഡിവിഷനിലെ ചാലക്കുടി, അങ്കമാലി സ്റ്റേഷനുകളും അത്യാധുനിക രീതിയിൽ നവീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നാടിന് സമർപ്പിച്ചു. വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി മലപ്പുറം ജില്ലയിലുള്ളവർ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു പ്രധാന സ്റ്റേഷനാണ് തിരൂർ. അമൃത് ഭാരത് പദ്ധതിയിലൂടെ 26.55 കോടി രൂപ ചെലവിലാണ് ഈ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. ഇതേക്കുറിച്ച് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ശ്രദ്ധയോട്.
3: അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിൽ തിരൂരിനെ കൂടി ഉൾക്കൊള്ളിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് അനുസരിച്ച് തിരൂരിൽ ഇനിയും തുറന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി റെയിൽവേ മന്ത്രാലയം തയ്യാറാവണം. തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രഥമ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാവുന്ന ഒരു കേന്ദ്രമാണ്. ആദ്യമായി ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ് റെയിൽവേ പാളം നീണ്ടത്. അവിടെ നിന്നാണ് ഷൊർണൂരിലേക്കും പിന്നീട് നിലമ്പൂരിലേക്കും പോയത്. ഈ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടത്ര വേഗതയുണ്ടായില്ല എന്ന വിഷമം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. തിരൂർ റെയിൽവേ സ്റ്റേഷന് പല പാരമ്പര്യവും പ്രാധാന്യവും ഉണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ വേറെ കാണാൻ കഴിയില്ല. രക്തം ചൊരിഞ്ഞും ജീവൻ പൊലിഞ്ഞും നടന്ന വാഗണിലെ കൂട്ടക്കുരുതി ഉൾപ്പെടെയുള്ളത് ഈ സ്റ്റേഷനിലാണ് നടന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വേണ്ടത്ര വികസനം എത്താതെ പോയി എന്നുള്ളതിൽ വളരെ പ്രയാസവും ദുഃഖവും ഉണ്ട്. ഇതുവഴി ചീറി പോകുന്ന 24 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതെയാണ്. അതിനു കൂടി ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ കൂട്ടത്തിൽ തിരൂരിന്റെ നിലയിലുള്ള സ്റ്റേഷനുകൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ്. അതിന്റെ പ്രാധാന്യമെങ്കിലും ഉൾക്കൊള്ളാൻ ഭരണകൂടം തയ്യാറാവണം. ഈ അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരൂരിന്റെ ഈ വികസനം കൊണ്ടുവന്നത് ഇതിൽ നിന്നു പോകാൻ പാടില്ല. തുടർ വികസനം കൂടി കൊണ്ടുവരാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. ഒരിക്കൽ കൂടി ഈ വികസന പദ്ധതിയിൽ ഞങ്ങളുടെ തിരൂരിനെ ഉൾപ്പെടുത്തിയതിലും ഇങ്ങനെ മനോഹരമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കി തന്നതിലും ഉള്ള സന്തോഷം കൂടി ഞാൻ രേഖപ്പെടുത്തുകയും റെയിൽവേ മന്ത്രാലയത്തെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.
2: സ്ഥിരം യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ ഇത്തരം മാറ്റങ്ങളെ വളരെയധികം പ്രതീക്ഷയോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലെ സ്ഥിരം യാത്രികനും GMLPS പരപ്പനങ്ങാടി ടൗൺ പ്രധാന അധ്യാപകനുമായ ഷാജി എം കാക്കൂർ.
4: അമൃത ഭാരത് സ്റ്റേഷൻ സ്കീം പരപ്പനങ്ങാടി റെയിൽവേയുടെ പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇന്നലെ കാണാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടായി. അത് കാണുക മാത്രമല്ല, സ്വീറ്റ്സിന്റെ കിറ്റ് കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. കടൽ തീരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആരും കൊതിച്ചു പോകുന്ന തരത്തിൽ ആകർഷകമായ കെട്ടിടം, കെട്ടിലും മട്ടിലും ഇന്ത്യൻ റെയിൽവേയുടെ പ്രൗഢി വിളിച്ചു പോകുന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ആളുകളുടെ, പ്രത്യേകിച്ചും അധ്യാപകരുടെയും വിവിധ ജോലിയിലേർപ്പെടുന്നവരുടെയും ഒരു സംഗമ സ്ഥാനം കൂടിയാണ്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കൂടിയിരിക്കാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാ പേർക്കും ഇരിക്കത്തക്ക തരത്തിലുള്ള വലിയ രീതിയിലുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രത്യേകത. ഒപ്പം തന്നെ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വീതി, കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സവിശേഷതയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നീട് അതിൻ്റെ ലിഫ്റ്റ് സൗകര്യം, വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം, ഇവയൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഏതായാലും യാത്രക്കാർക്ക് അർഹമായ ബഹുമാനം നൽകുന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനത്തിനും നന്ദിയും സ്നേഹവും ഓരോ പരപ്പനങ്ങാടിക്കാരനും പ്രത്യേകം ഉണ്ടാകുന്നു കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
5: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന സുപ്രധാന പദ്ധതികളിലൊന്നാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ യാത്രാനുഭവം ഒരുക്കുന്നതിനൊപ്പം പ്രാദേശിക സാംസ്കാരിക സ്വത്ത്

0: വും സംരക്ഷിച്ചുകൊണ്ടുള്ള സ്റ്റേഷനുകളുടെ സമഗ്ര വികസനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകളുടെ സമഗ്ര നവീകരണം ഘട്ടംഘട്ടമായി പുരോഗമിക്കുകയാണ്. ഇതുവരെ 11 സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയായിട്ടുണ്ട്. ജൂലൈ 17 അങ്കമാലി, ചാലക്കുടി, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി, തലശ്ശേരി, തിരൂർ എന്നീ 6 നവീകരിച്ച സ്റ്റേഷനുകൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഈ സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ കെട്ടിടങ്ങൾ, പ്രവേശന കവാടങ്ങൾ, സർക്കുലേറ്റിംഗ് ഏരിയ എന്നിവ നവീകരിച്ചതോടൊപ്പം ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, ശുചിമുറികൾ, യാത്രാ വിവര സംവിധാനങ്ങൾ, ദിവ്യാംഗജന സൗഹൃദ സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഗതാഗത മാർഗങ്ങളുമായി മികച്ച ഏകോപനത്തിനുള്ള യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി പ്രയോജനപ്പെടും. ഓരോ സ്റ്റേഷനിന്റെയും പ്രാദേശിക പൈതൃകവും സാംസ്കാരിക സവിശേഷതകളും പ്രതിഫലിക്കുന്ന രൂപകൽപ്പന പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും മെച്ചപ്പെട്ടതുമായ യാത്രാനുഭവം ഒരുക്കുന്നതിനും രാജ്യത്തെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി.
1: യാത്രക്കാരുടെ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി ലോകോത്തര രീതിയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പ്രാദേശിക ടൂറിസത്തിലെ വലിയ മാറ്റങ്ങളും യാത്രികർക്ക് സമാധാനവും സുരക്ഷിതവും ആധുനികവുമായ യാത്രാനുഭവങ്ങളും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: کا احساس.
1: نورا ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ബേഗട ശങ്കരാഭരണത്തിൻ്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. കൈശികനിഷാദമാണോ പാടുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാകളി നിഷാദമാണ് ബേഗടയ്ക്കുള്ളത്. ബേഗട നിഷാദം എന്നതിന് പ്രത്യേകമായൊരു പേര് തന്നെയുണ്ട്. എന്നല്ല, എന്നാണ് പാടുന്നത്. അതുപോലെ തന്നെ
1: മാഗരീസ
0: എന്നല്ല പാടുന്നത്,
1: മാഗരീസ
0: എന്നാണ്. ബേഗട മാധ്യമം എന്ന പേര് ഇതിനുമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബേഗട എന്ന രാഗത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്നൊരു

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ്.

0: എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: മോഹൻ സംവിധാനം ചെയ്ത് 1984 റിലീസായ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ രണ്ടു ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജയാണ്. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ. ഇളയരാജ സംഗമം ആദ്യമായി സംഭവിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ചിത്രത്തിൽ നിന്നൊരു യുഗ്മഗാനം. യേശുദാസിനൊപ്പം ഗായിക കല്യാണി മേനോൻ. ഇതിനു മുമ്പ് ആലോലം എന്ന ചിത്രത്തിലെ ഒരു സംഘഗാനത്തിൽ ശബ്ദം നൽകിയിട്ടുണ്ടെങ്കിലും കല്യാണി മേനോന് ശ്രദ്ധേയമായ ഒരു ഇളയരാജ ഗാനം ലഭിക്കുന്നത് ഈ പാട്ടിലൂടെയാണ്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
2: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: സ്വന്തം പറമ്പിലേക്ക് കയറിയപ്പോൾ എല്ലാം മറ്റൊരാൾ കൂടി കാണുന്നതായി.

0: അവന് തോന്നി. അടുക്കളപ്പുറത്ത് നിൽക്കുന്ന മണ്ണിനു മുകളിലേക്ക് വേരുപടലം വന്ന തെങ്ങ്, അതിനു ചുവട്ടിലെ കറുത്ത കുരിപ്പുകൾ, അല്പം മാറി നിൽക്കുന്ന കൊക്കോ ചെടി, ആരും പരിചരിക്കാത്ത ബോൾസ് ചെടികളുടെ പൂക്കൾ തുടങ്ങി എല്ലാം വേറൊരാൾ കൂടി കാണുന്നുണ്ട്. ഇലുവാകട്ടെ രണ്ടുപേരെ കണ്ട ഊർജത്തോടെ ഇപ്പോഴും വാലാട്ടുന്നു, മുരളുന്നു, ചങ്ങല വലിച്ചു ചാടുന്നു. സാംസ മുന്നിലേക്ക് ഇറക്കിക്കെട്ടിയ തറയിൽ നിന്ന് വീട്ടിലേക്ക് കയറി ഉള്ളിലെ ഇരുട്ടുള്ള മുറി വഴി അടുക്കളയിലെത്തി. സാംസയുടെ അമ്മ പാതേമ്പുറത്തിനടിയിൽ നിന്ന് കത്തിക്കാനുള്ള ചൂട്ടും മടലും വലിച്ചെടുക്കുകയാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അടുപ്പിലേക്ക് തിരികെക്കയറ്റി തീയാളിച്ച ശേഷം സാംസയുടെ അമ്മ അവനെ നോക്കി.
1: നിനക്കെന്താ വേറൊരു മണം?
0: അമ്മ ചോദിച്ചു.
1: കടയെന്ന് വന്നതുകൊണ്ടായിരിക്കും. ഏയ്, ആ മണമല്ല.
0: അമ്മ അവന്റെ അടുത്തു വന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ചു. ചെറിയ മണവ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിവുണ്ട് അമ്മയ്ക്ക്. പശുവിനെ കറക്കുന്നതിനിടയിൽ പാലിന്റെ മണം മൂക്കിലടിക്കുമ്പോഴേ അമ്മ തന്നെത്താനെ പറയും, ഇന്നിത് നേരത്തെ ചീത്തയാകും കേട്ടോ.
1: ഏയ്, കടയിലെ മണമല്ല.
0: അമ്മ ഒന്നുകൂടി ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു,
1: ഒരു പെൺകുട്ടിയുടെ മണം പോലുള്ള മണം.
0: ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അമ്മ ആ കാര്യം വിട്ട് തിരിഞ്ഞു നടന്നു. അടുപ്പിലെ തീയുന്തി. അപ്പോൾ ഉച്ചയ്ക്ക് വെള്ളം കിട്ടേണ്ട സമയമായെന്ന സൂചനയോടെ പശു നീട്ടിക്കരഞ്ഞു. പിന്നാലെ ആടുകളും. സാംസയുടെ അമ്മ ആ വഴിക്ക് നീങ്ങി. സാംസ ചായ്പ് മുറിയിലെത്തി. കട്ടിലിൽ വെറുതെ കിടന്നു. നന്നായി കിടക്കാൻ വേണ്ടി അവിടെവിടെ ഉണ്ടായിരുന്ന അഴുക്കു തുണികളും പുതപ്പും വശത്തേക്ക് മാറ്റി. കുറച്ചു മാറി പാടത്തുനിന്നും പറമ്പുകളിൽ നിന്നും ഓടിക്കളിക്കുന്ന കുട്ടികളുടെ ആരവം കേൾക്കാം. അവർ ഏറുപന്ത് കളിക്കുകയാണെന്ന് സാംസ സങ്കൽപ്പിച്ചു. നടുക്ക് ഒരു കല്ലുവെച്ച് ചുറ്റും തെങ്ങോല മെടഞ്ഞുകെട്ടിയാണ് ഏറുപന്ത് ഉണ്ടാക്കുക. അതുവെച്ചുള്ള ഏറാണ് ഏറുപന്ത് കളി. ഏറുകിട്ടാതെ എങ്ങോട്ടെങ്കിലും ഓടിക്കൊള്ളണം. അതിനിടയിൽ പന്ത് കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മളായി ഏറുകാരൻ. നമ്മളെ കണ്ട് കുട്ടികൾ നാലുപാടും ചിതറും.
1: ചുമ്മാ നടക്കാതെ അവരുടെ കൂടെ പോയി കളിക്കേ,
0: ഇടയ്ക്ക് അമ്മ സാംസയോട് പറയും. അവര് സാംസയെ പലവട്ടം കളിക്ക് കൂട്ടുകയും ചെയ്തതാണ്. എന്നാൽ പന്തൊരിക്കലും സാംസയുടെ കയ്യിൽ കിട്ടില്ല. ഏറു മുഴുവൻ കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും പെട്ടെന്നെറിയാവുന്ന ആളാണ് സാംസ. കുറെ എറിയുമ്പോൾ കളിക്കാരും മടുക്കും. ഒരാളെ തന്നെ എറിയുന്നതിൽ രസമില്ല. അവർ പിന്നെ അവനില്ലെന്ന മട്ടിൽ ഏറുപന്ത് കളി തുടരും. അവനെ ഒഴിവാക്കി ഓടുകയും എറിയുകയും ചെയ്യും. കളിയിലുണ്ടെങ്കിലും കളിയിലില്ലാത്തയാളായി സാംസ മാറും. അതുകൊണ്ട് സാംസയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയില്ല. അവർ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് സാംസ സങ്കൽപ്പിച്ചു. മടൽ ബാറ്റും ചെറിയ പന്തും വെച്ചുള്ള ക്രിക്കറ്റ് കളി. ഏതെങ്കിലും ടീമിൽ അവർ സാംസയെ കൂട്ടും. ഒരോവർ എറിയാൻ നൽകും. വളരെ വേഗം കുറഞ്ഞതാണ് സാംസയുടെ ഏറ്. ഒന്നു രണ്ടെണ്ണം അടിച്ചു പറത്തിയ ശേഷം ബാറ്റ്സ്മാൻ ചുമ്മാ നോക്കി നിൽക്കും. ഇത്തരം പന്തുകളെ നേരിടുന്നതിൽ എന്താണ് രസം? സാംസ ബാറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ബൗളർ വെറുതെ വേഗം കുറച്ച് എറിഞ്ഞുകൊടുക്കും. രണ്ടോ മൂന്നോ ബോളുകൾക്ക് ശേഷം എല്ലാവർക്കും പ്രവചിക്കാവുന്ന ഒരു ക്യാച്ച് കൊടുത്ത് സാംസ മടങ്ങും. അവിടെയുണ്ടെങ്കിലും അവിടെ ഇല്ലാത്തയാളായി അവൻ മാറും. അതുകൊണ്ട് സാംസയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയില്ല.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: FM പ്രധാന വാർത്തകൾ. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെ

യും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിലെത്തിക്കും. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വേർഡോ മാർട്ടിനസ് അച്ചാവാസ്ക്വസ് 5 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുസ്തകം വിതരണം ചെയ്തു. 3-ാം ചരമവാർഷിക ചരണത്തിന്റെ മുന്നോടിയായാണ് പുസ്തകം വിതരണം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ മാനന്തവാടിയിൽ 2 പേർ അറസ്റ്റിൽ. പേര്യ സ്വദേശികളായ അഫ്സൽ, ശ്രിജിൻ പി ജെയിംസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് മാവൂരിന് സമീപം ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കുറ്റിക്കടവ് സ്വദേശി ഷൌക്കത്തലിയാണ് മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നാ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സൗഹൃദം എത്ര ഹൃദ്യമായ പദം! എന്റെ ചങ്ങാതി, എന്റെ കൂട്ടുകാരൻ, ഹൃദയത്തിൽ നിന്നല്ലാതെ ഈ വാക്കുകൾ പുറത്തുവരില്ല. ഒന്നിനും ആഗ്രഹിക്കാത്ത കറകളഞ്ഞ സൗഹൃദം, അതാരാണ് ആഗ്രഹിക്കാത്തത്? കൈതപ്രവും ഇളയരാജയും ചേർന്നൊരുക്കി ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഈ ഗാനം നമ്മോട് പറഞ്ഞു തരുന്നതും ഇതുതന്നെയല്ലേ?

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: നേർത്ത പുതപ്പിനടിയിലെ സുഖകരമായ അനുഭൂതിയാണ് സൗഹൃദം. വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രായഭേദങ്ങൾക്കതീതമായ സൗഹൃദം. വയലാർ ശരത്ചന്ദ്ര വർമ്മയും അലക്സ് പോളും വിധു പ്രതാപും ചേർന്ന് ക്ലാസ്മേറ്റ്സിൽ ആവിഷ്കരിച്ചപ്പോൾ അത് സഹപാഠികളുടെ എണ്ണമറ്റ കൂടിച്ചേരലുകൾക്ക് കാരണമായി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ജസ്ന.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
9: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
10: ക്രസൻറ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
0: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
12: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സഞ്ജയ് മട്ടു. ദ ഹെഡ്ലൈൻസ്: Prime Minister Narendra Modi inaugurates 75 redeveloped railway stations across the country under Amrit Bharat scheme. Also flags off 2 new train services. Home Minister Amit Shah to visit BSF border outpost in West Bengal today to review security and launch development initiatives. UN Human Rights Agency voices concern over wave of unrest in Pakistan occupied Jammu and Kashmir. Calls for probe into deaths of protesters. In Japan Open Badminton, PV Sindhu faces Chen Yufei of China in semi-final of women's singles in Tokyo, and in FIFA World Cup, France and England to lock horns for third place at Miami tonight. Prime Minister Narendra Modi virtually inaugurated 75 redeveloped railway stations across 20 states from Jalandhar in Punjab last evening.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
4: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പ്രതിഭയായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, ശില്പി, കലാസംവിധായകൻ, വിശേഷണങ്ങൾക്ക് അതീതമായി മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. എം ടിയുടെ രണ്ടാം ഊഴം, തകഴിയുടെ ഏണിപ്പടികൾ, വി കെ എൻ്റെ കഥകൾ തുടങ്ങി പല തലമുറകളിലെ എഴുത്തുകാരുടെ രചനകളെ പൂർണ്ണതയിലെത്തിക്കുന്നതിനും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിനും നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങൾ വലിയ പങ്കുവഹിച്ചു. സസ്നേഹത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു കലാസംവിധായകനായ മകൻ ദേവൻ.
1: ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്ന കഥകളിൽ വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടത് എഴുത്തുകാർ കുറിക്കുന്ന വരികൾ മാത്രമല്ല, നമ്പൂതിരി സൃഷ്ടിക്കുന്ന വരകൾ കൂടിയായിരുന്നു. വരയെ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയ ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. അച്ഛൻ്റെ ഈ ഒരു കഴിവുകളെ ആദ്യമായിട്ട് കണ്ടെത്തി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമായത് എന്തായിരുന്നു?
2: അച്ഛൻ കണ്ട പുസ്തകങ്ങൾ, മുത്തശ്ശൻ കോടതിയിലെ ജൂറിയായിരുന്നു, മുത്തശ്ശന് വലിയ കളക്ഷൻ ഉണ്ട് ലൈബ്രറി, അതില് കുറെ ചിത്രങ്ങളും പെയിന്റിങ്ങുകളായിട്ടുള്ള മാസ്റ്റേഴ്സിന്റെ വർക്കുകൾ പെയിന്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ചിത്രമായിട്ട് അച്ഛൻ ആദ്യം കാണുന്ന സാധനങ്ങൾ. മുത്തശ്ശന്റെ കളക്ഷൻ ആയ ലൈബ്രറിയിൽ നിന്നാണ് ഇവർക്ക് ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു സ്പാർക്കെന്നോ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഇഷ്ടം തുടങ്ങിയത്.
1: അതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ച ഒരു പ്രദേശം, പൊന്നാനി എന്ന് പറയുന്ന ഒരു പ്രദേശം, സാംസ്കാരികമായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമൊക്കെ. പ്രത്യേകിച്ചും നമ്മൾ പൊന്നാനി കളരി എന്നൊക്കെ പറയുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒരുപാടുള്ള ഒരു മേഖലയാണ്. ആ ഒരു പൈതൃകം, ജന്മനാടിന്റെ ഒരു സാംസ്കാരിക പൈതൃകം അദ്ദേഹത്തിലെ ഒരു കലാകാരനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അടിത്തറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന്റെ ഒരു ഊർജം അതുണ്ട്. അത് അവസാനം വരെ ആ പൊന്നാനി കളരിയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൊന്നാനി കളരിയുടെ വലിയ സ്ഥലമാണ് കൃഷ്ണപ്പണിക്കർ വായനശാല. എടശ്ശേരി വക്കീൽ മൂസനായിരുന്നു. അപ്പൊ ആ സമയത്ത് എടശ്ശേരി വേറെ എടശ്ശേരിയാണ്. ഈ വായനശാലയിൽ വരുമ്പോഴുള്ള എടശ്ശേരി കവിയായിട്ട് തന്നെയാണ്. പിന്നെ അക്കിത്തം, കടവനാട് കുട്ടികൃഷ്ണൻ, പിന്നെ ഉറൂബ്, പിന്നെ കേളപ്പന്റെ സാന്നിധ്യം ഉണ്ട്, മറ്റേ തവനൂര്. ഇപ്പൊ കേളപ്പനായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്ത ഇഷ്ടവും വളരെ ബഹുമാനമായിട്ട് എപ്പോഴും പറയുന്ന ആ ക്വാളിറ്റിയിൽ ഒരാളെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അഭിപ്രായത്തിൽ. പിന്നെ എം ജി എസ് പഠിച്ചത് എ വി ഐ സ്കൂള്. കൃഷ്ണപ്പണിക്കർ ഒരു വല്ലാത്ത ഒരു സെന്ററാണത്. എം ടി പൊന്നാനി കളരിയുടെ പഴയ പൊന്നാനി താലൂക്കിൽ പെട്ടത് തന്നെയാണ്. കുറെ പേരുണ്ട്.
1: അതെ, ആ ഒരു ചെറുപ്പകാലത്ത് നിന്നും പിന്നീട് ഔപചാരികമായിട്ട് കല അഭ്യസിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെന്നൈയിലാണല്ലോ പോകുന്നത്.
2: വലിയ സമ്പന്നമായ എം ടിയുടെ കഥകളൊക്കെ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. പക്ഷെ ഇവരുടെ കുട്ടിക്കാലാവുമ്പോഴേക്കും സമ്പത്ത് ക്ഷയിക്കുക, ഓരോ സ്ഥലത്ത് ജപ്തി ചെയ്യുക, അപ്പൊ അങ്ങനെ തുടങ്ങിയുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ പോവുക എന്നുള്ള തരായിട്ടില്ല. പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, നേരെ ജ്യേഷ്ഠനല്ല, മൂത്ത ജ്യേഷ്ഠൻ വരിക്കാശ്ശേരി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് എന്നാൽ തൃശ്ശൂർ സംസ്കൃതം പഠിക്കാൻ കൊണ്ടുപോയി. സംസ്കൃതം പഠിച്ചു വരാ അതിൻ്റെ മുമ്പേ ഉണ്ട്. ഇപ്പൊ പറമ്പിൽ നനഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് വരയ്ക്കുക, അവിടേക്കാണ് എത്തുക എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ടാവണം. സംസ്കൃതം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാവുന്നത് വൈദ്യം പഠിക്കുക, അതാണ് പിന്നത്തെ ഒരു റൂട്ട്. അങ്ങനെ പ്ലാന്തോൺ മൂസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വൈദ്യം പഠിക്കും. ഒരാഴ്ച കൊണ്ട് അവിടുത്തെ താൻ ശരിയാവില്ല എന്ന് പറഞ്ഞ് പിന്നെ മുട്ടുശാന്തിയായിട്ട് അവിടെ ഒരു ഇല്ലക്കാരുടെ ഊരായ്മ ക്ഷേത്രമുണ്ട് മുടപ്പല്ലൂർ, അവിടെ കുറച്ച് ശാന്തിയായിട്ട് അവിടുന്ന് തൊട്ടാണ് ശരിക്കും പറഞ്ഞ ഓരോരോ. പിന്നെ നേരത്തെ പറഞ്ഞ ജ്യേഷ്ഠൻ അന്ന് വരിക്കാശ്ശേരി ഒരാൾ, കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം ചെന്നൈയിൽ ആർട്ട് പഠിക്കുകയാണ്. അന്ന് ചൗധരിയുടെ ശിഷ്യനാണ് അദ്ദേഹം. KCS അന്ന് അവിടെ അധ്യാപകനാണ്. ചൗധരി അന്ന് പ്രിൻസിപ്പാള് സംശയമുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹം മുമ്പ് അദ്ദേഹം ഈ അച്ഛൻ ചെയ്ത ചെറിയ ചില സാധനങ്ങൾ പഠിക്കുന്നതിൻ്റെ മുമ്പേ തറവാട്ടിൽ വന്ന് ചെയ്ത ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ക്ലേയില് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഏട്ടൻ്റെ ശുപാർശയും കൂടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങോട്ട് പോവുക. ആദ്യം കമേഴ്ഷ്യൽ ആർട്ടിനാണ് ചേർന്നത് കൊണ്ട് 1 ഇയർ കഴിഞ്ഞു. പിന്നെയാണ് പെയിൻറ്റിങ്ങിന് ഒരു 6-7 കൊല്ലം കൊണ്ട് തീരേണ്ട നോർമൽ കോഴ്സ് ഒരു 3 കൊല്ലം കൊണ്ട് ഡബിൾ പ്രൊമോഷൻ അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും പണിക്കർ KCS ആയിട്ട് ഭയങ്കര അടുപ്പായി. വെക്കേഷൻ കാലത്ത് ചിലപ്പോൾ ചോദിക്കും പോകണ്ടോ, ഇല്ലച്ചാൽ കൂടെ നിൽക്കാം. അപ്പോഴാണ് അദ്ദേഹത്തിന് പെരമ്പൂർ KCS ഇൻ്റീരിയർ കോച്ച് ഫാക്ടറിയിൽ വലിയൊരു കമ്മീഷൻ

0: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
0: കേരളീയ ചിത്രകലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ അതുല്യ

വർക്കിന് ഒരാൾ വേണം സഹായിക്കാൻ, അങ്ങനെ ഒപ്പം നിന്ന്. അത് പരമഗുരു എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ അദ്ദേഹം അവസാനം വരെ പറയുന്ന ഒരാള് കെ സി എസ് തന്നെയാണ്.

0: ണങ്കണ്ടി സസ്നേഹം.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ ECEMI സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
4: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BQ-ലുള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: ഒരു തൊഴിലായിട്ട് അദ്ദേഹം ആദ്യം സ്വീകരിക്കുന്ന മാതൃഭൂമിയിലെ ജോലിയാണ് തോന്നുന്നു.
7: അതെ, ഊട്ടിയിലൊട്ട് എന്തോ യാത്രയുടെ സമയത്താണ് ഒരു കത്ത് മാതൃഭൂമിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് വേഗം വന്നു. കൃഷ്ണമാരുടെ ഒരു ക്ഷണ, ബാക്കി കാര്യങ്ങൾ അറിയാം, താല്പര്യം ഉണ്ടെങ്കിൽ ചേരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് പരിഭ്രമം ഉണ്ടായിരുന്നു. ഇത് എന്താണ് ചെയ്യേണ്ടത്? കഥ വരച്ചിട്ട്
6: ആഴ്ചപ്പതിപ്പിലായിരുന്നല്ലോ.
7: ആഴ്ചപതിപ്പില്.
6: ആ ഒരു കാലത്ത് എഴുത്തുകാരെ സംബന്ധിച്ച് കഥ മാതൃഭൂമിയിൽ അച്ചടിച്ച് വരിക എന്നതിനോടൊപ്പം തന്നെ നമ്പൂതിരിയുടെ ഒരു വര അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതിന് സന്തോഷം കൂടി അന്നുണ്ടായിരുന്നു. VK ഒരു തവണ പറഞ്ഞത് ഇടയ്ക്കൊക്കെ എഴുതണം എന്ന് തോന്നുന്നത് തന്നെ നമ്പൂതിരി വരക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്ന് പറയും.
7: അവര് തമ്മില് വല്ലാത്തൊരു ഒരു അടുപ്പ. കാരണം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന്റെ ഹാസ്യം എന്ന് പറയുന്നതിനേക്കാളും അതൊരു ഹൈലി ഫിലോസഫിക്കൽ ആണ്. എഴുത്ത് സ്വയം അവനെ തന്നെ വിമർശിച്ചിട്ട് അത് അവര് തമ്മിൽ ഭയങ്കര ഹ്യൂമർ ഉള്ളതുകൊണ്ട് ഇവർക്ക് അടുക്കാൻ ഒരു മടിയില്ല. രണ്ടുപേർക്കും മനസ്സിലാവും. രണ്ട് ഒരാൾ എഴുതിയതിന്റെ അപ്പുറത്തെ വെട്ടാൻ കാത്തു നിൽക്കുകയാണ്. ഈ വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് പറയാതെ മനസ്സിലാവും. രണ്ടുപേർക്കും ഹ്യൂമറും കുസൃതികളും അതൊക്കെ കാണുക എന്നുള്ള ഭയങ്കര രസമുള്ള കാര്യമാണ്.
6: ഈ മാതൃഭൂമിയിലുള്ള സമയത്താണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പോക്കറ്റ് കാർട്ടൂൺ വളരെ
7: നാണിയമ്മയും ലോകവും.
6: നാണിയമ്മയും ലോകവും. ഇപ്പൊ ഈ ഹ്യൂമർ സെൻസിന്റെ കാര്യം പറഞ്ഞു. ആ നാണിയമ്മയും ലോകവും എന്നുള്ള ഒരു കാർട്ടൂണൊക്കെ വളരെ പൊളിറ്റിക്കലാണ്. ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ സമൂഹത്തെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. ഒരേ സമയം അത് വളരെ വലിയൊരു സാമൂഹ്യ നിരീക്ഷണം അതിലുണ്ട്, ഒരു ആക്ഷേപഹാസ്യമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. അതെല്ലാം ഒരു കലാകാരനായി വരുമ്പോൾ മാത്രം ഉള്ളതാണ്? അതോ വ്യക്തി സംഭാഷണങ്ങളിലൊക്കെ ഈ പറഞ്ഞ നർമ്മവും നിരീക്ഷണവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്?
7: അതുണ്ട്. ഈ നിരീക്ഷണവും നർമ്മം രണ്ടും അടിസ്ഥാനമാണ്. ഒബ്സർവേഷൻ എന്നുള്ള സാധനം ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ്, ആ കാഴ്ചയെന്ന്, അവരുടെ ഇങ്ങനെ ആയിരിക്കും അവരെന്നുള്ളത് ഒരു ജഡ്ജ്മെന്റ് അതുണ്ട്. ഈ പോക്കറ്റ് കാർട്ടൂണിന്റെ കാര്യം സൂചിപ്പിച്ചത് എൻവി ആയിരിക്കണം. അങ്ങനെ ആയാലോ ചോദിക്കുന്നത്. അവർ തമ്മിൽ വേറെ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ട്. എൻവിയെ പറ്റി പറഞ്ഞ തീരില്ല അച്ഛൻ. അപ്പോ നാണ്യമും ലോകവും എന്നുള്ള ആ സാധനം പത്രത്തിൽ വന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ചില സാധനങ്ങളിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ്, സ്ത്രീകളുടെ പേഴ്സ്പെക്റ്റീവിൽ ഡയറക്റ്റായിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന തരത്തിലല്ല, മാറി നിന്ന് കണ്ടിട്ടുള്ള ഒരു കമന്റുകളാണ് പലതും.
6: സാഹിത്യ രചനകൾക്ക് വേണ്ടിയുള്ള വരകളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം MT-ക്ക് വേണ്ടി വരച്ച, രണ്ടാം മുഴത്തിനൊക്കെ വേണ്ടി വരച്ച ചിത്രങ്ങളാണ്. അത് പുരാണ കഥാപാത്രങ്ങളെയൊക്കെ പലപ്പോഴും MT-യുടെ വാക്കുകളാൽ നമ്മൾ സങ്കല്പിക്കുന്നതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു വരകൾ കൂടി നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. ആ ഒരു അടുപ്പം എങ്ങനെയായിരുന്നു MT-യുമായിട്ടുള്ളതും ആ ഒരു വരകളിലേക്ക് എത്തുന്നതും എങ്ങനെയാണ്?
7: 84-ലും രണ്ടാം മുഴുവൻ വരുന്നതിന് മുമ്പ് മാനുസ്ക്രിപ്റ്റ് കുറെ എഡിഷൻ അവിടെ വന്നു. അതിന് ഒരു തവണ ടൗണിൽ മിറ്റാത്തൊരു പോയി നടന്നു വരുമ്പോൾ ഇപ്പോഴത്തെ മോഡൽ സ്കൂളിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് MT അന്നൊരു അംബാസിഡർ കറുത്ത കാറാണ്, അതുകൊണ്ട് 84 ആ സമയത്ത് കണ്ടു നിർത്തി ഒന്ന് വീട്ടിലേക്ക് വരണം. അപ്പം ഈ സാധനം കിട്ടിയെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അവിടുന്ന് അവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടായ കാര്യം പിന്നെ അച്ഛൻ പറയുന്നത്, MT അതൊരു മനുഷ്യൻ്റെ ദുഃഖമായിട്ടാണ്, അതിനൊരു മധ്യമനാവുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. അത് MT-യുടെ ബാക്കിയുള്ള കഥകളിലും അതേ സാധനം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛൻ വരച്ചത് അങ്ങനെ ഒരു ഹ്യൂമൻ ലൈക്ക് ഫിഗറായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ഈ സാധനം മഹാഭാരതം സാധനങ്ങൾ മലയാളത്തിലുള്ളതും മറ്റതും വരച്ചും മുത്തശ്ശിമാർ പറഞ്ഞ മറ്റവർ പറഞ്ഞു കേട്ടുള്ള ഒരു സാധനമുണ്ട്. നമുക്ക് അതാവും കുറച്ചും കൂടിയും മുപ്പർക്ക് ഒരു സ്ട്രോങ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് അത്. ഇന്നിപ്പോൾ രണ്ടാം മുഴത്തിൻ്റെ ചിത്രങ്ങളെന്ന് പറഞ്ഞ് സോക്കോ

0: പറഞ്ഞു വരുന്ന സാധനത്തിലേക്ക് മാറിയത്.
1: അവര് ചേർന്നുകൊണ്ടുള്ള മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്പൂതിരി അവസാനമായിട്ട് വരച്ച ചിത്രവും എം ടിയുടെ ഒരു കഥാപാത്രമായിരുന്നു അല്ലേ,
0: പള്ളിവാളും
1: കാൽച്ചിലമ്പും
0: വെളിച്ചപ്പാടിന്റെ. അത് അവസാനത്ത് കിടന്നിട്ടാണ് വരച്ചെന്ന് വേണമെങ്കിൽ പറയാം.
1: എം ടിയുടെ നവതിയുമായി ബന്ധപ്പെട്ടുള്ളൊരു
0: മാതൃഭൂമി ഇറക്കിയ സ്പെഷ്യൽ പതിപ്പ് അതാണ് അവസാനത്തെ വരാന്ന് പറയാം. എം ടിയുടെ വെളിച്ചപ്പാടിന്.
1: അദ്ദേഹം എങ്ങനെയാ പൊതുവെ ഈ വ്യക്തിബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നോ?
0: ഇടിച്ചു കയറി ഇടപെടുക എന്നുള്ളതില്ല, ഒന്നും മാറിയിരുന്ന്. പക്ഷെ എല്ലാ അനിഷ്ടം ആരോടും അപ്രിയം പറയുക, എന്റെ മോശം ഒരാളെ പറ്റി കുറ്റം പറയുക, അത്
1: ചെയ്യാറില്ല,
0: പറ്റില്ല. എം ടി,
1: വി
0: കെ എൻ, യു എ ഖാദർ, പുനത്തില്, അങ്ങനെ കുറച്ച് പേര് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ആൾക്കാരോട് ഒരടുപ്പം കുറച്ച്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് ചോദിച്ചാൽ അച്ഛനകൃഷ്ണൻ മാധവിക്കുട്ടിയുടെ എഴുത്താണ്. മാധവിക്കുട്ടിയുടെ നീർമാതളം കുത്തുന്നതൊക്കെ വരച്ചിട്ടുണ്ട്. തകഴിയുടെ ഏണിപ്പടികൾ, വി കെന്റെ കഥകൾ വന്ന നോവൽ വന്ന നേരെ അച്ഛൻ്റെ ടേബിളിലേക്ക് എത്താന്ന് പറയും.
1: പിന്നെ ഇപ്പോ കലാകാരന്മാരൊക്കെ പലരും ആരാധന അദ്ദേഹത്തോട് പുലർത്താറുണ്ട്. പ്രത്യേകിച്ചും മോഹൻലാലൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്.
0: മോഹൻലാലായിട്ട് വല്ലാത്ത അടുപ്പം ഉണ്ട്. അവരുടെ ബന്ധം ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
1: മോഹൻലാലുമായിട്ട്
0: രണ്ടുപേർക്കും, രണ്ടുപേരെയും അറിയാം, പറയാതെ രണ്ടുപേരെയും കുസൃതി രണ്ടുപേർക്കുണ്ട്. ഹ്യൂമറ്, മോഹൻലാലാണ് പിന്നെയും ഇടയ്ക്ക് വിളിക്കാറുള്ളത്, ഇടയ്ക്ക് വന്നിട്ടുള്ളത്. അവര് അടുപ്പം കുറച്ചധിക ആഴത്തിൽ നമുക്ക് അത് അതിന്റെ ആഴം നമുക്ക് അളക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സംശയമാണ്.
1: ഒരു കല എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായത് സിനിമ തന്നെയാണല്ലോ. അരവിന്ദന്റെയൊക്കെ ചില സിനിമകളിൽ അച്ഛൻ ആർട്ട് ഡയറക്ടർ ആയിട്ടുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പലപ്പോഴും ആ സിനിമകളിലൊക്കെ എനിക്ക് തോന്നുന്നു താങ്കളും കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, അപ്പൊ അച്ഛന്റെ കൂടെ ഈ സിനിമയിലോ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോഴുള്ളൊരു അനുഭവം എങ്ങനെയാണ്?
0: ഉത്തരായണം ആണ് അരവിന്ദന്റെ ആദ്യത്തെ പടം. അത് പാരഗൺ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു പാരഗണ്ടെ. അതിന്റെ മുകളില് അന്ന് ചെറിയൊരു ബേക്കറി റെസ്റ്റോറന്റ് മുകളിൽ ഒരു അഞ്ചാറ് റൂമും ഉള്ള ഒരു ആസ്പെക്ട് ഹൗസ് ഉണ്ട്, മറച്ച റൂം. അരവിന്ദൻ അവിടെ ചെറിയ മനുഷ്യരും വലിയ ലോകവും കാർട്ടൂൺ അവര് തമ്മിൽ പരിചയമുണ്ട്. അരവിന്ദൻ കാലിക്കറ്റ് വരുന്നതിന്റെ മുമ്പ് അച്ഛന്റെ സുഹൃത്തുക്കളായ മറ്റേ ഒരു കസ്റ്റംസിലെ വിജയരാഘവൻ, രവി, ബാങ്ക് രവി നമ്മൾ വിളിക്കണ, പൊന്തൻപാട സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത്, അങ്ങനത്തെ അങ്ങനെയാണ് തൽക്കാലം മറ്റേ പാരഗണ്ടെ മുകളിൽ താമസം. അത് പിന്നെ അത് ആ ഒരു സദസ്സം കൊണ്ട് വലുതായി തിക്കോടിയൻ, പട്ടത്തുള്ള കരുണാകരൻ, പി എസ് എസ് ഉണ്ടായിരുന്നു,
1: എം ടി ഉണ്ടാവാറുണ്ട്,
0: എം ടി ഇടയ്ക്ക് വരും, ഒരുപാട് പേര് വന്നു പോയി, ചെലവൂർ വേണു, പിന്നെ ഒരു ഡോക്ടർ ഗോപി ഉണ്ട്. അപ്പോൾ ത്രാണത്തിൻ്റെ ആർട്ട് ഡയറക്ഷൻ, അതിൻ്റെ ക്യാമറ, മങ്കട, സൗണ്ട് ദേവദാസ്, ആർട്ട് ഡയറക്ഷൻ അച്ഛൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ആണ് ചെറുതായിട്ടൊരു ഒരു കഥാപാത്രമായിട്ട് വേഷം ഞാനും ഉണ്ടായത്. ആറിലോ ഏഴിലോ ഒറ്റ പഠിക്കുകയാണ് മോഹമല്ലികയുടെ അനിയനായിട്ട്. പിന്നെ അത് ഗ്രാജുവലായിട്ട് സിനിമയായിട്ടുള്ളൊരു അടുപ്പം കൂടി എന്ന് പറയാം. അതുകൊണ്ട് അരവിന്ദന്റെ രണ്ടാമത്തെ പടം കാഞ്ചസ് ഇതാണ്. അതില് ഇവരുടെ കോസ്റ്റ്യൂമ്, എൻ്റെ ആർട്ട്.
1: താങ്കൾ സിനിമയിലും കലാ സംവിധായകനായിട്ടുണ്ടായിരുന്നു,
0: സർഗം, പിറവി,
1: അതൊക്കെ ചെയ്തത് കണ്ടപ്പോ അച്ഛന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു?
0: ഒന്നും ഓവറായിട്ട് എക്സ്പ്രസ്
1: ചെയ്യില്ല,
0: താൻ ചെയ്ത് വളരെ കേമായിരുന്നു അല്ലെങ്കിൽ നന്നായി, അതാ പാകത്തിൽ ആയി. ചിലപ്പോ നമ്മള് വല്ലാണ്ട് പറഞ്ഞാൽ നമ്മൾ മറുകണ്ടും ചാടും.
1: സന്തോഷം
0: അതുണ്ട്. അത് ആ പടം കണ്ടിട്ട്, പിറവി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.

0: കുടുംബം ആരൊക്കെയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്?
1: ഇപ്പൊ ഞാനും ഏട്ടനും ഉണ്ട്. ഞാനിപ്പോ എടപ്പാള് തന്നെയാണ്.
0: അച്ഛൻ താമസിച്ച സ്ഥലത്ത് തന്നെ?
1: അതെ അതെ. ഏട്ടൻ ഇപ്പൊ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ബിലാത്തിക്കുളത്തെ വീട്ടിലാണ്. ഒന്ന് റിനോവേറ്റ് ചെയ്ത് അവിടെയാണ്. ഏട്ടൻ വക്കീലാണ്.
0: അച്ഛൻ വളരെ കാലം ജീവിച്ചു, ആരോഗ്യത്തോടു കൂടി ജീവിച്ചു. ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരാളായിരുന്നോ?
1: ആണ്. ആരോഗ്യം കാരണം വളരെ ഭക്ഷണ രീതിയൊക്കെ വളരെ ആവശ്യത്തിന് മാത്രം ഒരുപാട് ഏരിയ പുളി അങ്ങനത്തെ ഇതല്ലേ. അതൊരു കുട്ടിക്കാലത്തുള്ള നിയന്ത്രണം, കാരണം അത് കിട്ടാത്ത കാലത്ത് ശീലിച്ചൊരു ടേസ്റ്റും ഒരു സാധനം ഉണ്ടല്ലോ. ശാരീരികമായിട്ട് തറവാട്ടിലുള്ള കാലത്ത് നല്ല അധ്വാനിച്ചു. ഒരു 70-75 വയസ്സ് വരെ ഞാൻ പഞ്ച പിടിച്ചിട്ട് ജയിച്ചിട്ടില്ല. പിന്നെ നല്ല കാറിൻ്റെ ബസ്സിൻ്റെ ഒക്കെ ഇഞ്ചിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് അത് പ്രവർത്തിക്കുന്നത് മുഴുവൻ തറവാണ്. അത് വരച്ച് നമ്മളെ കാണിച്ചു തരും. അതേമാതിരി നല്ല ഷട്ടിൽ കളി. മാതൃഭൂമിയുള്ള കാലത്ത് എനിക്കൊന്ന് മാതൃഭൂമിയുടെ സിംഗിൾസ് ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ കൊട്ടും പഠിച്ചിട്ടാണെന്ന് ഞാൻ പറയണില്ല. ചെണ്ട പിന്നെ മാതൃഭൂമിയുടെ ഒരു കലോത്സവത്തിന് മദ്ദള കേളി മദ്ദളം കൊട്ടി. അപ്പം ഇത് താളം പാട്ട്
0: മനസ്സിലുണ്ട്.
1: അതുണ്ട്. പാട്ടിനോടാണ് കൂടുതൽ ചിത്രത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം. പാട്ടുകാരനായില്ലല്ലോ ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു
0: വിഷമമുണ്ട്.
2: July 7, 2023 എണ്ണമറ്റ ദൃശ്യങ്ങളെ ചുരുക്കം ചില രേഖകൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ വരച്ചിട്ട നമ്പൂതിരിയുടെ വിരലുകൾ നിശ്ചലമായി.

നമ്പൂതിരി ചിത്രങ്ങൾ മനം നിറഞ്ഞ് ആസ്വദിക്കാത്ത, അതുകണ്ട് അതിശയിക്കാത്ത ഒരു കലാസ്വാദകൻ പോലും ഉണ്ടാകില്ല എന്നതിനാലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ നമ്പൂതിരി അനശ്വരനാകുന്നത്. സസ്നേഹത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് കലാസംവിധായകനായ മകൻ ദേവൻ.

0: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
4: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
3: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിദ്രാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൌശ്രുതം 2026 ഡൽഹിയിൽ സമാപനം. തായ്ലാന്റ്, ഇസ്രായേൽ, ഓസ്ട്രിയ, UK, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യത്തെ അക്കാദമി രംഗത്തെ പ്രമുഖ സെമിനാറിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മാർഗസ് സക്നയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എസ്റ്റോണിയ പരസ്പര സഹകരണത്തോടെ വ്യാപാര, നിക്ഷേപ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ബോധവൽക്കരണ പരിപാടികൾ ഇന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് നല്ലളത്ത് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച MDMA ഒരാൾ പിടിയിൽ. അരീക്കാട് സ്വദേശി ഷഹദ് സമാനെയാണ് ഡാൻസഫും നല്ലളം പോലീസും ചേർന്ന് പിടികൂടിയത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
4: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
5: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
4: ഉണ്ടല്ലോ.
5: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ദർശനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ

0: വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ഓർമ്മകളുടെ സംഗീതം. ഇന്ന് എം എസ് വിശ്വനാഥൻ്റെ ഓർമ്മകൾ, എം എസ് വിശ്വനാഥൻ്റെ പാട്ടുകൾ.

0: போங்க என் காலம் வெல்லும் வென்ற பின்னே வாங்கடா வாங்க.
1: ஆகியமுக்கே மலையாள சலச்சித்திரரங்கம் എം എസ് വിശ്വനാഥൻ്റെ തമിഴകത്തെ വളർച്ചയും പ്രതാപവും നെടുവീർപ്പിട്ട് നോക്കിക്കാണുകയായിരുന്നു കുറക്കാലം. ഒരുപക്ഷെ എം എസ് വിയുടെ തിരക്കുകളാവണം അദ്ദേഹത്തിൻ്റെ മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ ഇടവേളകൾക്ക് കാരണം.

0: 1974 റിലീസായ ചന്ദ്രകാന്തം ശ്രീകുമാരൻ തമ്പിയുടെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു.
1: ഞങ്ങൾ ഞാനും എംഎസ്വിയും ഞാൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിൽ തന്നെ ഒരുമിച്ചു
0: ശ്രീകുമാരൻ തമ്പി.
1: അത് ചന്ദ്രകാന്തം എന്ന സിനിമ.
0: സംവിധാനത്തിന് പുറമെ കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, ഗാനരചന എന്നീ വിഭാഗങ്ങളും ശ്രീകുമാരൻ തമ്പി തന്നെ കൈയാളി.
1: ആ നിമിഷത്തിന്റെ നിർമ്മിതിയിൽ ഞാൻ രാവണി തന്നെയായി മാറി.
0: എസ് ജാനകിയുടെ ഓർമ്മ.
2: പിന്നെ എം എസ് വിശ്വനാഥൻ കൂടെ നല്ല സോങ്സ് എല്ലാം പാടി. മനോ വളരെ നല്ലായിരിക്കും ശ്രീകുമാരൻ തമ്പിയുടെ ആ നിമിഷം.

പ്രേംനസീർ ഇരട്ട റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട ചന്ദ്രകാന്തം സംഗീതപ്രധാനമായ ഒരു ചിത്രമായിരുന്നു. ഗാനശകലങ്ങൾ ഉൾപ്പെടെ 14 പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്.

ജയചന്ദ്രന് കിട്ടിയ പാട്ട് ഭാവസാന്ദ്രമായ ആലാപനത്തിലൂടെ തൻ്റെ കരിയർ ബെസ്റ്റ് ഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി അദ്ദേഹം.

0: തമിഴ് സിനിമാ ഉലകത്തിൽ വളരെ വർഷങ്ങൾ ഭരിച്ചിരുന്ന ഒരു മഹാവ്യക്തിയാണ് എം എസ് വിശ്വനാഥൻ സാർ.
1: യേശുദാസ്.
0: അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ

ഇന്നും ഏത് സമയത്തും എപ്പോഴും പാടിയാലും അതിനൊരു പ്രത്യേക അതിനെ കേൾക്കാനുള്ള ആസ്വാദന ശക്തിയും കൂടുതലാണ്. കാരണം ജനങ്ങൾ അത്രയ്ക്ക് വശീകരിച്ചിട്ടുള്ള ഗാനങ്ങളാണ്. അദ്ദേഹം വളരെ പ്രശസ്തിയിലിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് മലയാള പടങ്ങളിലും ചെയ്തിട്ടുള്ളത്.

ഈ ചിത്രത്തിലും ഉണ്ടായിരുന്നു സംഗീത സംവിധായകൻ തന്നെ പാടി അനശ്വരമാക്കിയ ഒരു ഗാനം.

0: നില അല്ല ഉൻവാലിബം നില.
1: എം എസ് വിശ്വനാഥൻ.
0: നില നില എന്നും കട്ടിലാ തൊട്ടിലാ മണ്ണിലാ പെണ്ണിലാ എല്ലാം ലാ ലാ എന്ന് എഴുതിയാണ്. ഒരു 20 മിനിറ്റ്സ് ഉണ്ട് ആ മെട്ടിന് എഴുതി. ഒരു 20-25 മിനിറ്റ്സ് ഫുൾ സോങ് ഓക്കെ ട്യൂണിനെ എഴുതിയാണ്. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു, കവിഞ്ഞരയാ എന്നാടാ പെരിയ ട്യൂൺ പോട്ടെ എന്നാ പാത്തിയാ പാട്ട് നല്ലா வந்திருக்கு இன்னும் சில லா எல்லாம் விட்டீங்க நீங்க அப்படின்னு. எடா விட்டு சன்னின் லா ஃபாதரின் லா மதன் லா எல்லாம் இங்க நேரா ஞங்களுடைய பழக்க வழக்க அங்க இருக்கிற ஒரு கவிஞனும் ஒரு கம்போசர் சத்தியம்
2: சத்தியம்
0: நோ ஈகோ அட் ஆல் அதறியோ இன்ஸ்பிரேஷன். அடுத்து இருக்கிறவர் ரைட்டர் சாங் ரைட்டர் ஹீரோக்கள் நான் பார்த்தே இட் இஸ் டீம் வர்க் நாட் ஒன் மேன் ஷோ. എനിക്ക് കിട്ടിയ ആ പ്രകാശങ്ങൾ ആ വെളിച്ചങ്ങൾ എനിക്ക് കിട്ടിയ എന്താ പറയുക വെറ്റി വെറ്റിക്ക് എന്ന് പറയും അതൊക്കെ നോട്ട് ഓൺലി വൺ മാൻ ഷോ ടീം വർക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയും എല്ലാവരോടും എനിക്ക് അതായത് സംഗീതമും അറിയണം ഇംഗീതമും അറിയണം മാതാ പിതാ ഗുരു ദൈവം ഇവരെ മതിക്കാൻ അറിയണം റെസ്പെക്ട് കൊടുക്കണം വലിയവർക്ക് നമ്മൾ പഠിക്കണം എന്നുള്ള വിചാരം വേണം. ഇപ്പൊ എന്നേക്കാൾ വലിയ മിടുക്കന്മാർക്ക് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കും വരും അത് തൽക്കാൻ സാധിക്കില്ല. അതായത് ഞാൻ പറയുന്നത് എപ്പോഴും പറയും ദൈവം നോക്കിയിട്ട് ഓരോരുത്തരും ഓരോ നേരം കൊടുക്കും. ആ വിശ്വനാഥാനി ഇത്രകാലം കെ വി മോഹൻ ഇത്രകാലം ദേവരാജ മാഷ് ഇത്രകാലം. സോ അവരൊക്കെ എന്ത് വിചാരിക്കണോ അവരെ കാലം കഴിഞ്ഞു എന്നല്ല വിചാരിക്കുക. അടുത്ത കാലം വരുമ്പോൾ അടുത്ത നമ്മൾ ഇന്നൊരു ഒരാൾ വരുമ്പോൾ അവനെ കണ്ട് സന്തോഷപ്പെടുന്നില്ലേ അതാണ് അവരുടെ കാലം.

0: വയലാറുമായി വീണ്ടും 76 ചിത്രം യക്ഷഗാനം.
1: ഇതിന് ഞാൻ മെട്ട് കൊടുത്തു.
0: എം എസ് വിശ്വനാഥൻ,
1: വയലാറാശാന. അപ്പൊ ഈ മെട്ട് വെച്ചിട്ട് ഒരു 4 ദിവസം പുള്ളി കഷ്ടപ്പെട്ടു. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞ, വിശ്വനാഥാ ഇത് മെട്ടിട്ടാൽ നല്ലതായി വരില്ല, നിന്റെ മെട്ട് വേണ്ട, ഞാൻ പാട്ട് തരാം, അത് നീ മെട്ടിപ്പോട്ടോ. അപ്പൊ എന്ത് ചെയ്ത് നിഷീദിനിന്നുള്ള പാട്ടിന് എന്റെ മെട്ടിന് അയാൾ എഴുതിയല്ല, അയാളുടെ പാട്ടിന് ഞാൻ മെട്ടിട്ടാണ്.

0: ശ്രീകുമാരൻ തമ്പി കഴിഞ്ഞാൽ എം എസ് പി ഈണമിട്ട പാട്ടുകൾ ഏറെയും രചിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്.
1: ശ്രീകുമാരൻ തമ്പി പറഞ്ഞ പോലെ സംഗീത സ്ഥിരകളുള്ള സംഗീത സംവിധായകനാണ് പറഞ്ഞത്, അത് അക്ഷരം പറഞ്ഞ് ശരിയാണ്.
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ എന്ന വ്യക്തിയെക്കുറിച്ചും സംഗീത സംവിധായകനെക്കുറിച്ചും ഇങ്ങനെ വിലയിരുത്തുന്നു.
1: കാരണം മ്യൂസിക് മാത്രമേ അങ്ങനെ അറിയാവുള്ളൂ, അതിനാണ് എപ്പോഴും സംഗീതം സംഗീതം സംഗീതം. അപ്പം നമ്മൾ തന്നെ അതിശയിച്ചു, ഈ മനുഷ്യൻ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുകയാണല്ലോ. പലർക്കും വേറെ പല കാര്യങ്ങളും അങ്ങനെ അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പാട്ടെഴുതി കൊടുത്തിട്ട് ട്യൂൺ ചെയ്യാനിരിക്കുമ്പം നിമിഷങ്ങൾക്ക് നിമിഷം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് നമ്മുടെ മുഖം നോക്കി പറയും, ആ വേണ്ടല്ലേ, അത് വേറെട്ടോടും ചോദിക്കും, അപ്പം വേണ്ടല്ലേ, ഇങ്ങനെ അപ്പം മുഖഭാവം ശ്രദ്ധിച്ചിട്ട് ചൂട്ടുമാരി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാനം വിനയം.
0: 1975 ബാബുമോൻ എന്ന ചിത്രത്തിലാണ് ഇവരുടെ ആദ്യ സംഗമം.

0: നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പറയാം, പിന്നെ അത് പറയണമെന്ന് എനിക്ക് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും മലയാളം എം എസ് വിക്ക് അറിയില്ല, അതുകൊണ്ട് ആ പദങ്ങളുടെ എന്തെങ്കിലും പാകത അദ്ദേഹം എടുക്കുന്നതിലുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി, അദ്ദേഹം മനസ്സിലാക്കി.
1: മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ,
0: കാരണം അത്രയും വൊക്കാവുകളുടെ അദ്ദേഹത്തിന് മലയാളത്തിലില്ല, തമിഴിലാണല്ലോ കൂടുതൽ പുള്ളി കോൺസെൻട്രേറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ മലയാളം പദങ്ങൾ അത്രയും ചിലപ്പം സംഗീതമാണല്ലോ ഏറ്റവും വലുത്, അർത്ഥമില്ലാതെ സംഗീതമില്ല.
2: എം എസ് വിശ്വാസിന്റെ കൂടെ ആയിരിക്കാം കൂടുതൽ പാട്ടുകൾ, അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം?
0: അങ്ങനെ പ്രത്യേകിച്ച് കാരണം സിറ്റുവേഷൻ അങ്ങനെ വന്നു എന്ന് മാത്രമേ. അത് പലരും ഈ സിനിമയിൽ എപ്പോഴും ഒരാളും ഒരാളും കൂടെ ഒരു കോമ്പിനേഷനിൽ വരുമ്പം അവരെ തമ്മിൽ വീണ്ടും ഇടാനുള്ളൊരു രീതി, അല്ലെങ്കിൽ ഒരു മുൻഗാമികൾ അങ്ങനെ ചെയ്തു പോരുന്നൊരു ശൈലിയുണ്ട്. ഇത് ഇതിനകത്തെ പാട്ടുകൾ ഹിറ്റായി നാട് ബാബു മല്ലി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താൽ മതി ഇങ്ങനെ ആ കോമ്പിനേഷനൊരു, അത് ചിലപ്പോൾ ചിലരുടെ ആശയവിശ്വാസമാകും. അപ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാച്ചെണ്ണ തേച്ചതിന് കാർകൂന്തളത്തിൻ്റെ ഒക്കെ അങ്ങേരെടുക്കുമ്പോൾ വെറ്റിലെ നൂറ് തേച്ചു തരുന്നൊക്കെ മനോഹരമായിട്ടങ്ങനെ ആ നാടൻ

0: ഏറ്റവും വലുത്. അർത്ഥമില്ലാതെ സംഗീതം
1: എം എസ് വിശ്വാസിന്റെ കൂടെ ആയിരിക്കാം കൂടുതൽ പാട്ടുകൾ. അതിന്റെ ഒരു കാരണം എന്തായിരിക്കാം?
0: അങ്ങനെ പ്രത്യേകിച്ച് കാരണം സിറ്റുവേഷൻ അങ്ങനെ വന്നു എന്ന് മാത്രമേ. അത് പലരും ഈ സിനിമയിൽ എപ്പോഴും ഒരാളും ഒരാളും കൊണ്ട് ഒരു കോമ്പിനേഷനിൽ വരുമ്പം അവരെ തമ്മിൽ വീണ്ടും ഇടാനുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു മുൻഗാമികൾ അങ്ങനെ ചെയ്തു പോരുന്നൊരു ശൈലിയുണ്ട്. ഇത് ഇതിനകത്തെ പാട്ടുകൾ ഹിറ്റായി നാട് ബാബു മല്ലി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താൽ മതി ഇങ്ങനെ ആ കോമ്പിനേഷൻ ഒരു അത് ചിലപ്പോൾ ചിലരുടെ ആശയവിശ്വാസമാകും. അപ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാച്ചെണ്ണ തേച്ചതിന് കറുകൂന്തളത്തിൻ്റെ ഒക്കെ അങ്ങേരെടുക്കുമ്പോൾ വെറ്റില 100 തേച്ചു തരുന്നൊക്കെ മനോഹരമായിട്ടങ്ങേര് ആ നാടൻ

1964 റിലീസായ ഹിന്ദി സിനിമയായിരുന്നു ദൂർ ഗഗൻ കി ഛായോമേ. ഈ സിനിമയുടെ തമിഴ് റീമേക്കാണ് 1966 പുറത്തിറങ്ങിയ രാമു. രാമുവിൻ്റെ മലയാളം റീമേക്കാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത 1970

രാമുവിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയതും എം എസ് പി തന്നെ. ഈ രണ്ട് ചിത്രങ്ങളിലെയും ഒരു സമാന സന്ദർഭത്തിന് വേണ്ടി എം എസ് പി ഒരുക്കിയ രണ്ട് ഈണങ്ങൾ എത്ര വ്യത്യസ്തമാണ് എന്ന് കാണാം. ഇത് രാമുവിലെ ഗാനം, ഗായകൻ പി ബി

0: ബാബുമോൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഈ സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ഒന്നിലധികം പതിപ്പുകളുണ്ട്.
1: അത് പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാട്
0: വണിജറ
1: പച്ചില മാളിക കാട്ടിൽ ഒരു പിച്ചകപ്പൂമരക്കൊമ്പ് പിച്ചകപ്പൂമരക്കൊമ്പിൽ രണ്ട് ചിത്തിരമാസ കിളികൾ ഓരോ കിളിയെയും പാടിയുറക്കാൻ ഓമന തിങ്ങൾ താരാട്ട. കുട്ടിക്കാൻ വേണ്ടി കൊച്ചു വോയിസ് മോഡുലേസ് ചെയ്ത് പറഞ്ഞു. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാട് അവിടെ പാടണം.

0: അഞ്ച് പാട്ടുകളിൽ രണ്ടെണ്ണത്തിൽ എം എസ് പിയുടെ തന്നെ ആലാപനം. അതിലൊരു പാട്ട് എം എസ് വിശ്വനാഥൻ്റെ ആലാപന ശൈലിക്ക് അനുഗുണമായി ബോധപൂർവം ഒരുക്കിയ രചന.
1: ഈ ബന്ധങ്ങളൊക്കെ വർഷം
2: അതിനെക്കുറിച്ച് എന്താണ്, അതെങ്ങനെയാണ് എം എസ് വിശ്വനാഥൻ പാടാനിടയായത്?
1: നമ്മളെ നിർബന്ധിച്ച് പഠിച്ചു. പുള്ളിക്ക് താല്പര്യം ഉണ്ടായതല്ല, ആ പാട്ട് പുള്ളി വരെ നന്നായിരിക്കും. ആ കാലത്ത് പുള്ളി ഈ മറ്റേ പടം
2: പണിതീരാത്ത
1: വീട്ടിലെ പാട്ട് പാടി ഹിറ്റായിരിക്കും സമയം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു എം എസിനെ കൊണ്ട് ഓരോ പാട്ട് പാടിക്കണം. പുള്ളി പാടാത്ത മ്യൂസിക് ചെയ്യാത്ത പടങ്ങൾ വരെ പുള്ളിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്.
2: പടക്കുതിര,
1: കണ്ണൂർ
2: രാജൻ,
1: കണ്ണൂർ.
2: ഈ ബന്ധങ്ങളൊക്കെയും വ്യർത്ഥം, അതും ഇതേപോലെ വരികൾ കൊടുത്ത്
1: എഴുതാം. എം എസിനും വരികൾ കൊടുത്തെഴുതലാണ് എൻ്റെ ഓർമ്മയിൽ കൂടുതൽ. മറ്റ് ഗാനരേഖകളും അങ്ങനെ ആക്കിയിട്ടുണ്ട്. എം എസിനും അങ്ങനെ നിർബന്ധമില്ലായിരുന്നു ടൂണിട്ട് ചെയ്യണം.
2: എം എസ് വിശ്വനാഥൻ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റാരും പാടിയാലും ആ പാട്ട് നന്നായില്ല എന്ന്
1: തോന്നുന്നു. അത് അങ്ങനെയൊരു ശൈലിയുടെ പ്രത്യേകതയാണ്.
2: ആ പാട്ടിൻ്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ അത് എം എസ് വി പാടും എന്ന് അറിഞ്ഞിട്ട്
1: ചെയ്ത എം എസ് വി പാടുന്നതിന് വേണ്ടി തന്നെ എഴുതാം. കറക്റ്റ്, അതത് തോന്നിയില്ല.

0: പാടിയ പല പാട്ടുകളും ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും പല സംഭവം.
1: അതെ അതെ, വളരെ ശരിയാണ്. അതിന് അത്തരം ലിറിക്കാണ് അങ്ങയുടെ ശബ്ദമാധുര്യത്തിന് ഇണങ്ങുന്നതും. അത് സരള ഗോമളകാന്ത പദാവലി അല്ല. മനുഷ്യൻ ഒരു മഹാ

പിന്നെ എൻ്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ട്, സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞ ഒരു പടം, ഹരിഹരൻ ഡയറക്ഷൻ, പ്രണസീറും മധുവൊക്കെ അഭിനയിച്ചു, എം എസ് വിശ്വൻ ട്വീറ്റ് ചെയ്ത് ഗംഗയിൽ തീർത്ഥമാടിയ കൃഷ്ണശില, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതൊക്കെ എനിക്ക് നിരാശ ഉണ്ടാക്കിയുള്ള പാട്ടാണ്. എങ്ങനെ അത് ശ്രദ്ധിക്കപ്പെടില്ലല്ലോ എന്നുള്ളതല്ലേ? കാരണം നമ്മളിവിടെ സ്റ്റെയിൻ എടുത്തിട്ട് ഗംഗയിൽ തീർത്ഥമാടിയ കൃഷ്ണശില, എൻ്റെ ഗന്ധർവൻ എനിക്ക് തന്ന ഒരു ഹിന്ദുകലാണ്.

എൻ്റെ മനസ്സിനകത്തൊരു അമ്പാടി എന്ന് പറഞ്ഞൊരു സാധനം, എന്നിട്ട് കട്ടിയത് പോകുന്നത് യശോദ ശ്രീകൃഷ്ണനുമായിട്ട് കുട്ടിയെ താലോലിക്കുന്നു, കൃഷ്ണൻ ലീലയായി മാറും പിന്നീട്. അതൊക്കെ അത് ഈ മുമ്പേ നിങ്ങൾ പറഞ്ഞ ഈ നമ്മുടെ പൗരാണിക സാധനങ്ങളെടുത്ത് വെച്ച് ചെയ്ത ഒരു സാധനം, അത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയതിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച വലിയ താല്പര്യപ്പെട്ട് എഴുതിയ സാധനം റീച്ചായില്ലല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു ഇച്ഛാഭംഗം. സിറ്റുവേഷൻ ഒരേപോലെ വരുമ്പം പാട്ട് ഒരേപോലെ, അതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കസർത്താണ്.

0: കെ എസ് സേതുമാധവൻ്റെ ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രമാണ് ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു പ്രധാന ചിത്രം.
1: അതുപോലെ തന്നെ ഈ പ്രയർ സോങ് വരുമ്പോൾ, ഈ പ്രയർ സോങ് സാധാരണ പ്രയർ സോങ്ങിന് പകരം ഒരു പ്രശസ്തമായ ക്ഷേത്രത്തെക്കുറിച്ച്
0: മങ്കൊമ്പ് തുടരുന്നു,
1: ഒരു ഡിഫറൻസ് കിട്ടും. എല്ലാം ഒരു ദേവീസ്തുതി എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ത്രിപുരാരപ്പായും ഒക്കെ വെക്കാൻ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ, അത് വേണ്ടാന്നല്ല, നമ്മൾ ഗുരുവായൂരപ്പനെ കുറിച്ച് പിന്നെ ഒന്ന് മാറി ചിന്തിക്കാം. വേറെ ഒരു ദൈവത്തിനെ കുറിച്ചും വേറെ ഒരു ദേവിയെക്കുറിച്ചും പറയാൻ പറ്റും, കുറച്ചുകൂടെ വെറൈറ്റി ഉണ്ട്. അങ്ങനെ ചെയ്താൽ അതല്ല ത്രിപുരാരപ്പൻ്റെ ഒരു ആരാധികയോ പക്വതയോ ഒന്നും അല്ല നായിക.

ചന്ദ്രമതത്തിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖി എൻ്റെ നല്ല രചനയായിട്ട് എനിക്ക് തോന്നിയ, പക്ഷെ അത് എനിക്ക് തോന്നില്ല വേണ്ട പോലത്. അതും ഈ തൃപ്പരപ്പായല്ലേ, എം എസ് വിശാനായിരുന്നു.

ഒരേ അവസാന അന്ത്യാക്ഷര പ്രാസമുള്ള പദങ്ങൾ കൊണ്ടുള്ള ഒരു അത് തമിഴിലെ കണ്ണദാസിൻ്റെ രീതി പാട്ടുണ്ട്, പാൽ ഇനിപ്പാൽ, അങ്ങനെ അതിൻ്റെ ഒരു ഫേമസും ഞാൻ കൂടെ ആലോചിച്ച് ചെയ്തതാണ്.

0: തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു സോളോ ഗാനമുണ്ട്. സങ്കീർണമായ കയറ്റിറക്കങ്ങൾ കൊണ്ട് കമ്പോസിംഗിൽ ചെറിയ വിസ്മയങ്ങൾ തീർക്കുന്ന ഈ ഒരു ഗാനം മങ്കൊമ്പിന് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ്.
1: ഇന്ദ്രധനുസ് കൊണ്ട്
2: ഇലക്കുറി ഇന്ദീവര തിളനേനി അത് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഒക്കെ പോയി പുലർത്തണമെന്ന് വെച്ചാൽ
1: അസലായിട്ട് ചെയ്തിട്ടുണ്ട്.
2: ശൈലി കമ്പോസിംഗ് ഇത്ര വലിയ മലയാളം ഒന്നും അറിയാൻ മേലാത്തതാണ്.
1: പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ മുദ്ര കൃത്യമായിട്ടുണ്ട്.
2: പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, നമ്മളെ മുമ്പേ പറഞ്ഞതും കൂടി കണക്ട് ചെയ്യേണ്ട ഹേമാംഗരാഗങ്ങൾ അണിയുന്നു.

1976 യൂസഫ് അലി കേശേരിയോടൊപ്പം പഞ്ചമിയിൽ ജോളി എബ്രഹാം എന്ന ഗായകൻ്റെ കരിയറിലെ എണ്ണപ്പെടുന്ന ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ടായിരുന്നു.

0: ഈ ചിത്രത്തിൽ വാണിജ്യറാം നയിച്ച ഒരു സംഘഗാനം നല്ല ജനപ്രിയത നേടിയെടുത്തു.
1: പഞ്ചമി എന്ന ഒരു ചിത്രത്തിൽ നിന്ന് ഒരു തെയ്യത്വം തെയ്യത്വം താലപ്പൊലി വലിയ പോപ്പുലർ എന്റെ പരിപാടിയിൽ അവസാനത്തെ എപ്പോഴും ഞാൻ ഈ പാട്ട് വയ്ക്കും.
0: വാണിജ്യറാം.

സ്കോപ്പ് ഉണ്ടല്ലോ, ഫ്ലൈ എൻഡില് അവസാനത്തില് ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് ബിൽഡപ്പ് ചെയ്ത് ബൊമ്പും അത് ഡെവലപ്പ് ചെയ്ത് പാടും ഞാൻ.

0: അതേ വർഷം പി ഭാസ്കറിൻ്റെ രചനയിൽ 1000 ജന്മങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഈ ചിത്രം ഒരു തമിഴ് റീമേക്കായിരുന്നു. രണ്ട് ചിത്രങ്ങളിലും സമാന സന്ദർഭത്തിലുള്ള ഗാനം പാടിയത് വണിജറ.
1: വിശ്വനാഥൻ സാർക്കായി വേണ്ടി ഞാൻ പാടിയ ഫസ്റ്റ് സോങ് മല്ലിക എൻ മന്നൻ മയങ്ങും സൂപ്പർ ഹിറ്റായി.
0: വണിജറ
1: മല്ല

0: തൻ്റെ സംഗീത നിർവഹണ ശൈലിയെക്കുറിച്ചും ജീവിത ദർശനങ്ങളെക്കുറിച്ചും എം എസ് വിശ്വനാഥൻ പറയുന്നത് ഇങ്ങനെ. എം എസ് വിശ്വനാഥൻ
1: അർപ്പുതം ചെയ്യും ശില്പിയായിരു അരസനായിരു പുരുഷനായിരു.

തീർന്നില്ല. ഇനിയുമുണ്ട് നൂറുകണക്കിന് ഗാനങ്ങൾ മലയാളത്തിൽ. ഇവിടെ പരാമർശിക്കപ്പെടാതെ പോയ ആയിരക്കണക്കിന് തെന്നിന്ത്യൻ ഗാനങ്ങൾ വേറെയുമുണ്ട്. ഏത് ഭാഷാ ഗാനങ്ങളിലായാലും അവ ഏതേത് ഭാവവൈവിധ്യത്തിലായാലും അവയൊക്കെ തൻ്റെ മുദ്ര അഥവാ ശൈലി വഹിച്ചു നിൽക്കുന്നവയാവണം എന്നൊരു നിർബന്ധ ബുദ്ധി ഈ സംഗീത സംവിധായകനുണ്ട്. തിയേറ്ററിൽ വൈകിയെത്തി സിനിമാ ടൈറ്റിലുകൾ കാണാതെ നേരെ സിനിമയിലേക്ക് പ്രവേശിക്കുന്ന പ്രേക്ഷകന് അതിലെ പാട്ട് കേട്ട് ഉറപ്പിക്കാനാകണം ആരാണ് സംഗീത സംവിധായകനെന്ന്. ഓരോ ഗാനങ്ങളെയും പൂർണ്ണതയുടെ ചാരിതാർത്ഥ്യങ്ങളാക്കി മാറ്റിയ എം എസ് വിശ്വനാഥൻ്റെ സംഗീത ജീവിതം അപൂർണമായി പകർത്തിയ ഈ ചിത്രീകരണം ഇവിടെ അപൂർണമായി അവസാനിപ്പിക്കുകയാണ്. ഓർമ്മകളുടെ സംഗീതത്തിൽ നിങ്ങൾ കേട്ടത് എം എസ് വിശ്വനാഥൻ്റെ സംഗീത ജീവിതം. ആഖ്യാനം എം എസ് വാസുദേവൻ. നിർവഹണം

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
3: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ,

0: കടായി, മിക്സർ ഗ്രൈൻഡർ ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോ ഫാസ്റ്റ്,
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യുഎൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തവും കാണിക്കണമെന്ന് യുഎൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷിക ദിനം. പുതുപ്പള്ളിയിൽ സ്മൃതി ദിനാചരണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 1 മരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16 വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. ജപ്പാനിലെ ടോക്യോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. ലോക 4 നമ്പർ താരം ചൈനയുടെ ചെൻ യുഫേയെ ആയിരുന്നു സെമി ഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
4: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വീരപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേശ് നാരായണന്റെ ഈണം.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: അരുൺ ആലാട്ട്, കാവ്യ, അജിത് എന്നിവർ പാടിയ ഗാനം, മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ ഈണം, ചിത്രം ഒരു വടക്കൻ സെൽഫി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം വണ്ണിൻ്റെ യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഫോർസ്റ്റേജ് റോക്കറ്റെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും ദൗത്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യു എൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം സ്ഥിരീകരിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൗശ്രുതം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, യു കെ,

ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച നോക്കിയ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയിൽ 5G, 6G ഡിജിറ്റൽ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഉൽപ്പാദന ഗവേഷണ രംഗം മെച്ചപ്പെടുത്തുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. എലിവേറ്റർ എസ്കലേറ്റർ രംഗത്തെ പ്രമുഖരായ കോനെ കോർപ്പറേഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ രംഗത്ത് ഇന്ത്യയിലെ ഭാവി സാധ്യത പീയൂഷ് ഗോയൽ ചർച്ച ചെയ്തു. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ രാജ്യത്ത് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് കെംപി ഗ്രൂപ്പ് പ്രതിനിധികളുമായി പീയൂഷ് ഗോയൽ ചർച്ച നടത്തി. പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ച വാസ്ക്വസ് 5 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ രാജ്യത്ത് 16,000-ൽ അധികം ഗ്രാമങ്ങളെ ആദർശ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചതായി സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. 47,00,000-ൽ അധികം പൗരന്മാർ ഇതിൻ്റെ ഗുണഭോക്താക്കളായെന്നും 46,000-ൽ അധികം വികസന പ്രവർത്തനങ്ങൾ ഇതിനകം രാജ്യത്ത് പൂർത്തീകരിച്ചുവെന്നും 24,000 ഗ്രാമവികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മാർഗ്നസ് സഹസ്കനയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എസ്റ്റോണിയ പരസ്പര സഹകരണത്തോടെ വ്യാപാര, നിക്ഷേപ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, കെ പ്രവീൺകുമാർ MLA എന്നിവർ പങ്കെടുക്കും. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരും അടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സംസ്ഥാനത്തെ കോൺഗ്രസ് ഓഫീസുകളിൽ പ്രത്യേക അനുസ്മരണ പരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ DCC ഓഫീസിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. മന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുസ്തകം വിതരണം ചെയ്തു. 3ാം ചരമവാർഷിക ദിനാചരണത്തിൻ്റെ മുന്നോടിയായാണ് പുസ്തക വിതരണം. ബ്ലോക്ക്തല പരിപാടി കോഴിക്കോട്ട് KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര MSME മന്ത്രാലയത്തിൻ്റെ റാംപ് പദ്ധതിയുടെ ഭാഗമായ 2 ദിവസത്തെ സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KSജിത് കുമാർ അധ്യക്ഷനായിരുന്നു.
സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പരിപാടികളുടെ വിവരങ്ങളടങ്ങിയ ബ്രോഷറുകൾ മുൻകൂട്ടി ഹോട്ടലുകളിൽ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഓണം വാരാഘോഷത്തിന്റെ പ്രാധാന്യമെത്തിക്കുന്നതിന് പ്രചാരണം നടത്തും.

കനകക്കുന്നിലെ ഫുഡ് ഫെസ്റ്റിവൽ നഗരി കൂടുതൽ ആകർഷകമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. തൊഴിലുറപ്പ് അവകാശത്തെ നിയമമാക്കിയതിലൂടെയാണ് ഗ്രാമീണ മേഖലകളിൽ വികസനം സാധ്യമായതെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അഭിപ്രായപ്പെട്ടു. വി ബി ജിറാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2 മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് ബി സി സി ഐ തള്ളി. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ പി വി സിന്ധു ഫൈനലിലെത്തി. ലോക 4 നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിൻ്റെ എതിരാളി. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിക്കുന്ന പരിപാടി ഇന്ന് നടത്തും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം പൂർത്തിയാവുകയാണ്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. മാനന്തവാടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ 2 യുവാക്കൾ അറസ്റ്റിലായി. പേരിയ 34-ാം മൈൽ സ്വദേശി എൻ അഫ്സൽ, പേരിയ 35-ാം മൈലിലെ ശ്രീജിൻ പി ജെയിംസ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
2: ഇപ്പോൾ ചട്ടക്കാരി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രേയ ഘോഷാൽ പാടിയത് രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് M. ജയചന്ദ്രന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: സ്വർണം ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,135 രൂപയും പവന് 1,05,080 രൂപയുമാണ് ഇന്നത്തെ വിപണി വില.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: കസ്റ്റം ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
6: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
5: കസ്റ്റം ഡോർസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
7: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
9: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
10: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
11: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
10: മൈജി ഹോം ഫെസ്റ്റ്
11: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
12: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: പ്രിയ ഗീതം.
3: ഗീതം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങിക്കോളൂ. നമ്പറുകൾ പറയാം: 0495 കോഡിൽ 2366174, 2366176. മൊബൈൽ നമ്പർ 9447444800. വിളിച്ചു തുടങ്ങിക്കോളൂ ഈ പാട്ട് കേട്ടുകൊണ്ട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്
3: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ വേഗ എന്തെങ്കിലും തീരുമാനിക്കൂ
4: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ
3: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ പെഡസ്റ്റൽ ഫാൻ വോൾ ഫാൻ സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം
4: മൈ ജി ഹോം ഫെസ്റ്റ്
5: अरे मोहन भाई काफी बिजी लग रहे हो
6: मैं सोच रहा हूँ कि बिजनेस शुरू करूँ एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा बस प्रोसेसिंग फीस और लीगल फीस देनी होगी पेमेंट लिंक भी भेजा है
5: अरे मोहन भाई प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है धोखेबाज नकली वेबसाइट सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं
6: सच
5: सीधा बैंक या वित्त संस्था में जाओ

0: या सरकारी वेबसाइट से लोन अप्लाई करो, सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: प्रिय गीतम,
3: പീതാംബരൻ മാളികടവ് ആവശ്യപ്പെട്ട ഗാനം മാണിക്യ ചെമ്പഴുക്ക എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, രാജാമണിയുടെ ഈണം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്.

0: 20 years of trusted expertise in steel door manufacturing. Curas.
1: Priya Geetham.
2: തലശ്ശേരിയിൽ നിന്ന് രാജേഷ് ആവശ്യപ്പെട്ട ഗാനം സുന്ദരപുരുഷൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രതിനി വരികൾ മോഹൻ സിതാരയുടെ ഈണം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിൽ ഇനി ബാലുശ്ശേരിയിൽ നിന്ന് ശ്രീരഞ്ജിനി ആവശ്യപ്പെട്ട ഗാനമാണ് പരിണയം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. യൂസഫലി കെ ചേരിയുടെ വരികൾ, രവി ബോംബെയുടെ ഈണം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
3: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
2: ഉണ്ടല്ലോ.
4: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: പ്രിയ ഗീതം.
6: മണ്ണൂരിലെ ഭഗീരഥന്റെ ഇഷ്ടഗാനം ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. കോന്നിയൂർ ഭാസിന്റെ വരികൾ, ജോൺസന്റെ ഈണം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇന്നത്തെ പ്രിയഗീതം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എഫ്എമ്മിന്റെ സ്നേഹാശംസകൾ.
2: പ്രിയഗീതം.

0: അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാണ്.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വിക്രം 1 ദൌത്യം രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെങ്ങനെയെന്ന് ദൌത്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരുമടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവർപ്പിക്കുന്ന പരിപാടി ഇന്ന് വർക്കലയിൽ. ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് തുടക്കമായി. പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇപ്പോൾ മുതൽ 12 മണി വരെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാ 9400024440. യുവർ ചോയ്സിൽ ആദ്യം എൻ്റെ പൊന്നു തമ്പുരാൻ. ഈ ചിത്രത്തിൽ യേശുദാസും ലേഖയും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, ജി ദേവരാജൻ്റെ സംഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
6: സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ 31/7/2026 സൂപ്പർവൈസർ ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2351403, STD കോഡ് 0495, മൊബൈൽ ഫോൺ നമ്പർ 7025692560. യുവർ ചോയ്സിൽ ഇനി അരിയല്ലൂരിൽ നിന്നും ശാന്തി സുധീർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: കണം പാറി പറന്നു വന്നു.
1: ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
8: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: കോട്ടുപാടത്തു നിന്നും ഷബി, ബിലാൽ, ഹിബാൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമിത ചിത്രപാടിയത്. ചിത്രം കുലം. മധുസൂദനൻ നായരുടെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
6: ഇളയനില
5: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
8: രണ്ടായിരത്തി 2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമാക്കും.

0: മായി എടുത്തു പറയേണ്ടതുമാണ്. നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യതാ മാനദണ്ഡങ്ങളും മറ്റു വിശദാംശങ്ങളും www.dep.gov.in രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി കൊയിലാണ്ടിയിലെ അജിത്തിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം തൂവാനത്തുമ്പികൾ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

0: ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: इलयमिला സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം, പരിപാലനം, സുസ്ഥിര ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷാ ഫോറം, മറ്റ് വിശദവിവരങ്ങൾ https://keralabiodiversity.org ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിൽ മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/3219, നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ, PO, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ ജൂലൈ 31 വൈകുന്നേരം 5 സമർപ്പിക്കണം.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി ബാലുശ്ശേരിയിലെ സോണിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ജാനകി പാടിയത്. ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്. പി ഭാസ്കരന്റെ ഭാവന, കെ രാഘവന്റെ സംഗീതം.

0: അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
5: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676505. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2735594, STD കോഡ് 0483.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: താമരശ്ശേരിയിലെ അനൂപ്, അൻസാർ, റജീഷ്, സുമേഷ്, ദിനേശൻ, വിഷൻ ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ധനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, PK ഗോപിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
6: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
5: മൈജി ഹോം ഫെസ്റ്റ്
6: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ജില്ലയിൽ ആരോഗ്യ കേരളം മുഖേന കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, RBSK നഴ്സ്, സോഷ്യൽ വർക്കർ, സ്റ്റാഫ് നഴ്സ്, BCCPN, STLS തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു. അപേക്ഷ ജൂലൈ 25 വൈകുന്നേരം 5

0: 5 വരെ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാം. NHM ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിലായോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: വയലാർ എഴുതി സലീൽ ചൗധരി ഇണമിട്ട് യേശുദാസും കൂടെ ജാനകിയും പാടിയ ഗാനമിതാ. ചിത്രം രാഗം. ഈ ഗാനത്തിന്റെ ഇഷ്ടശ്രോതാവ് അഫ്സൽ കോട്ടൺമിൽ.

0: അല്ലെങ്കിൽ സോഡാ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പാലക്കാട് കടമ്പഴിപ്പുറത്തെ വിശ്വനാഥന്റെ ഇഷ്ടഗാനമിത ജാനകി പാടിയത്. ചിത്രം ഉദയം. പി ഭാസ്കരന്റെ ഭാവന. ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ONV എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്. എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിതാ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കോഴിക്കോട് നിന്നും പാർവതിയും വൈഷ്ണവിയും.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ

0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

FM പ്രധാന വാർത്തകൾ. വിൻഡീസ് ക്രിക്കറ്റ് താരം സർ ഗാർഫീൽഡ് സോബേഴ്സിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ദുഃഖമറിയിച്ചു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരൻ സോബറിന്റെ അന്ത്യം. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഈ മാസം 7 പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ വടകര മേഖല കേന്ദ്രീകരിച്ച് ഭക്ഷ്യ വ്യാപാരികൾക്ക് ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. സെമി ഫൈനൽ ജയത്തോടെ ആഗോള റാങ്കിംഗിൽ 18 സ്ഥാനത്തുനിന്നും 9 സിന്ധു നില മെച്ചപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
5: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ഷോപ്പിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ് റോക്കറ്റിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റ് എന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹി ജന്തർമന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ക്രിക്കറ്റ് ഇതിഹാസവും മുൻ വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന സർ ഗാർഫീൽഡ് സോബറിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദുഃഖം രേഖപ്പെടുത്തി. ക്രിക്കറ്റ് ലോകത്തിന് സോബർ നൽകിയ സംഭാവനകൾ അമൂല്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരനായ സോബറിന്റെ അന്ത്യം. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൌശ്രുതം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, UK, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. പാക് അധീന കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ UN മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതോടെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സുരക്ഷ കുറയ്ക്കുന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓണത്തിന് മുൻപ് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, കെ പ്രവീൺകുമാർ MLA എന്നിവർ സംബന്ധിക്കും. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM & BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്.

0: മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് യഥാർത്ഥ VIP എന്ന് തെളിയിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KC വേണുഗോപാൽ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പുതുപ്പടിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിലെ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി S ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യ കാലത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന അഗ്നിയിൽ ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ മുതിർന്ന പാചകക്കാരൻ ഗോപാലകൃഷ്ണൻ നായർ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. തുടർന്ന് പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും.
0: പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഈ മാസം 7 പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നാണ് കമ്പംമെട്ട്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറിക്ക് ഉൾപ്പെടെ അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ലെന്ന് പ്രവാസി സംഘം ആരോപിച്ചു. 100,000 പ്രവാസികൾ ക്ഷേമനിധി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം അനുവദിച്ചില്ലെന്നും ഭാരവാഹികൾ കോഴിക്കോട് ആരോപിച്ചു. ഇതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിലെത്തി. ലോക 4-ാം നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2-ാം മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരിക്കുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25,00,000 രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇടുക്കി പഴയരിക്കണ്ടത്ത് കാർ പുഴയിലേക്ക് മറിഞ്ഞ് കുടുംബത്തിലെ 5 പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. രാവിലെ ആയിരുന്നു അപകടം. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത്

ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജരൂർ സുനിയെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂണെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് ആശ്വാസമാകും. ലഹരി മാഫിയ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടിയൊളിക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തിപ്പോൾ ദൃശ്യമാവുന്നതെന്ന് രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് ശേഷം 10% റോഡ് അപകടങ്ങളും 9% അതിക്രമങ്ങളും കുറഞ്ഞുവെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായിരുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം സ്ഥിരീകരിച്ചു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നശേഷം പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ലെന്ന് പ്രവാസി സംഘം. ഇതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പിൽ ഒരു ഹായിട്ടാൽ മാത്രം മതി, നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9400024440. ഗാനോത്സവത്തിൽ ആദ്യം യേശുദാസും അരുന്ധതിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദാസ്, പി ഭാസ്കരൻ്റെ രചന, കെ രാഘവൻ്റെ സംഗീതം.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം, റിയൽ എഫ് എം ആണ്, ഗാനോത്സവമാണ്. ആരാണ്?
1: നമസ്കാരം, ഇത് ജിനിയാണ്, ബാലുശ്ശേരിയിൽ നിന്ന്.
0: ബാലുശ്ശേരിയിൽ നിന്ന് ജിനി.
1: ആ
0: ആ ആദ്യമായിട്ടാണോ ഹായ് ഇടുന്നത്?
1: അതെ,
0: അതെയോ? ആദ്യമായിട്ട് ഒരു ഹായ് ഇട്ടു.
1: നമ്പറിപ്പോ
0: ആ
1: അതെ, ടെലിഫോൺ പെട്ടെന്ന് കിട്ടി,
0: കിട്ടി.
1: വളരെ സന്തോഷമുണ്ട്.
0: ആ പറഞ്ഞോളൂ, എന്തൊക്കെയാണ്?
1: ആ പിന്നെ ഞാൻ കാവ്യാഞ്ചലിയിൽ പാടാറുണ്ടായിരുന്നു, അവിടെ ആകാശവാണി.
0: അതെയോ? ആകാശവാണിയിലോ? ആ
1: പാടാറുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് ടീച്ചർ ആണ്, ഇവിടെ ഒരു മ്യൂസിക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, നീലാംബരി എന്ന് പറഞ്ഞിട്ട്.
0: നീലാംബരി.
1: ആ
0: അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ്?
1: എനിക്ക് ഈ ജാനകിയമ്മയുടെ മലർക്കൊടി പോലെ എന്നുള്ള ഗാനമല്ലേ, അതാണ്.
0: ആ ഏതായാലും മ്യൂസിക് ടീച്ചറല്ലേ, അപ്പോൾ ഒരു രണ്ട് വരി ഒന്ന് മോളാലോ.
1: ഓക്കെ.

0: ഗംഭീരമായി നന്നായിരുന്നു ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു മ്യൂസിക് ടീച്ചർ ആവുമ്പോൾ. എന്നാലും നല്ല ശബ്ദമാണ്, നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പം ജാനകിയമ്മയെ പോലെയുള്ള ലെജൻഡുകൾ, ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക്. അപ്പം അവരെയൊക്കെ ശരീരം കൊണ്ട് നമ്മളെയൊക്കെ വിട്ടു പോയാലും അല്ലേ, ശരീരം കൊണ്ട് അല്ലെങ്കിൽ നല്ല ശബ്ദം കൊണ്ട് അവർ നമ്മളെല്ലാ കാലത്തും അല്ലേ, മലയാളി ഉള്ളിടത്തോളം കാലം മലയാള പാട്ടുകളൊക്കെ അങ്ങനെ.
1: തീർച്ചയായിട്ടും
0: എല്ലാ ഭാഷയിലും. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ജാനകിയമ്മയെ ഓർത്തുകൊണ്ട് നമുക്ക് ജാനകിയമ്മയുടെ പാട്ട് കേൾക്കാം. വിഷുക്കണി എന്ന ചിത്രത്തില് ശ്രീകുമാരൻ തമ്പി എഴുതി, സലീൽ ചൗധരി ഈണമിട്ട് ഈ പാട്ട്. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ
1: ഓക്കെ,
0: ശരി,
1: താങ്ക് യു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം, ചിത്രം നീലക്കടമ്പ്.

ഹലോ ഹലോ ഹലോ ഹലോ കോള് കട്ടായെന്ന് തോന്നുന്നു. നമുക്കൊരു പാട്ട് കേൾക്കാം. ജിനി ആവശ്യപ്പെട്ട പാട്ടാണ്. ഉസ്താദ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ഹലോ
1: ഹലോ ഹലോ
0: നമസ്കാരം. ഗാനോത്സവമാണ്,
1: നമസ്കാരം.
0: ആരാണ്?
1: വീരാൻകുട്ടി.
0: വീരാൻകുട്ടി. എവിടെയാണ്, സ്ഥലം ഒന്ന് പറഞ്ഞോളൂ.
1: കൊണ്ടോട്ടി തുറക്കൽ.
0: കൊണ്ടോട്ടി തുറക്കൽ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ കമ്പില്ല, ചെരുപ്പിന്റെ.
0: ആ, അപ്പൊ ഇന്ന് അവധിയാണോ അതോ?
1: അല്ലല്ല,
0: അപ്പൊ അവിടെ ഇരുന്നാണ് പാട്ട് കേൾക്കുന്നത്.
1: അതെ അതെ.
0: ആ, അപ്പോ ഇപ്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇടവേളയാണോ?
1: ആ, ഭക്ഷണം കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്.
0: ഭക്ഷണം കഴിച്ചിരിക്കണം. അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് അല്ലേ? ആ, എങ്ങനെയുണ്ട് അവിടെ, മഴയൊക്കെ ഉണ്ടോ? ഒന്ന് മഴ പെയ്തിട്ടില്ല, വെയിലാണ്.
1: ആ,
0: പഴയ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, പണ്ട് പറഞ്ഞിരുന്ന കള്ളക്കർക്കിടകം, ആ പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ആ ചൊല്ലുകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെയായി അല്ലേ? കാലം മാറി, കാലാവസ്ഥ മാറി. ആ അതെ, ഇപ്പൊ നമുക്ക് ആ ചൊല്ലിലൂടെ മാത്രമേ ഉള്ളൂ ശരിക്കും അല്ലേ? ആ, തിരിമുറിയാതെ പെയ്യുന്ന ഞാറ്റുവേലൊന്നും ഇപ്പൊ ഇല്ലാതെയായി.
1: ആ
0: ആയിക്കോട്ടെ. ഇപ്പം ഏത് പാട്ടാ വേണ്ടേ? ആയിരം പാദസരം. നമ്മളെ നദിയിലെ പാട്ട് യേശുദാസ് പാടിയത്.
1: ആ,
0: വയലാറിന്റെ രചന, ദേവരാജന്റെ സംഗീതം. നമുക്ക് ആ പാട്ടങ്ങ് കേട്ടാലോ?
1: ഓക്കെ
0: ശരി. ഓക്കെ ശരി.
1: ഓക്കെ.

0: ഹലോ,
1: നമസ്കാരമുണ്ട്. ഇതാരാണ്?
0: അവറാംകുട്ടി ചെറുമുക്കന്നേ.
1: ചെറുമുക്കുന്ന അവറാംകുട്ടി.
0: അതെ.
1: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
0: മുമ്പ് വിളിച്ചാൽ കുറേ
1: കുറേ മുമ്പാണ് അല്ലേ? പാട്ടിന് ആവശ്യപ്പെട്ടു. അപ്പോ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉള്ള ശ്രമമാണ്.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾപ്പിക്കാനല്ലേ ആകാശവാണി.
0: അപ്പോ കരയുമ്പോൾ കൂടെ കരയാൻ ആളില്ല, അത് ശരിയാണ്. ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്.
1: അതെ അതെ അതെ അതെ.
0: ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് അർത്ഥമുള്ള.
1: അതെ അതെ. കരഞ്ഞുകൊണ്ട് നമ്മള് ജനിക്കുന്നു, കരയിച്ചുകൊണ്ട് മരിക്കുന്നു അല്ലേ? അപ്പൊ ഫിലോസഫിക്കലായിട്ട് ഒരുപാട്. അതെ, ശ്രീകുമാരൻ തമ്പിയുടെ ഫിലോസഫിക്കലായിട്ടുള്ള നല്ല രചനകളുണ്ട് ഒരുപാട് ഇതുപോലെ അല്ലേ? ഇപ്പൊ ജാനകിയമ്മയെ പോലുള്ള ലെജൻഡുകളൊക്കെ അവരൊക്കെ കാലയവനെയൊക്കെ ഉള്ളിൽ മറഞ്ഞാലും അവരുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ കാലാധിവർത്തിയായിട്ട് ഇങ്ങനെ മാത്രമല്ല പഴയ തലമുറയൊക്കെ നെഞ്ചിലേറ്റിയ കുറെ പാട്ടുകൾ, അതൊക്കെ പുതിയ ഇതൊന്നും ആർക്കും ഇപ്പം അല്ലേ കേട്ടാൽ അങ്ങനെ വിശ്വസിക്കാൻ. പുതിയ കുട്ടികൾക്കൊന്നും ഇതങ്ങനെ കേൾക്കുമ്പോഴേ 35 രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോ
0: അല്ല
1: ടെക്നോളജിയൊക്കെ അതിൻ്റെതായ രീതിയിൽ വേണം. നമ്മളതിനെ മുറുകെ പിടിക്കണം, നമ്മളതിനെ കൂടെ കൂട്ടണം. പക്ഷെ ഒക്കെ അമിതമാവുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രയാസങ്ങൾ അല്ലേ? എല്ലാം മിതമായിട്ട് ഉപയോഗിക്കുകയാണ് ചില ഒരു
0: കുഴപ്പം.
1: ആ അതെ അതെ അതെ. അപ്പം ജാനകിയമ്മ പാടിയ പാട്ടല്ലേ ചോദിച്ചത്? ഏത് പാട്ടാണ്? നേരത്തെ പറഞ്ഞു അല്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആരുമില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും. ആ നമ്മൾ എന്തെങ്കിലും സങ്കടങ്ങളും അതെ പ്രയാസങ്ങളൊക്കെ വന്ന് നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയാൻ ആരും ഉണ്ടാവില്ല എന്നല്ലേ? ആയിക്കോട്ടെ. അപ്പം എന്തായാലും കരയാനുള്ള അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ചിരിച്ചുകൊണ്ട് ഈ പാട്ട് അല്ലേ, ഈ ചിരിയുടെ ഈ പാട്ട് അങ്ങനെ കേൾക്കാം. അപ്പം സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലേ. അപ്പം ഈ പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, MB ശ്രീനിവാസിൻ്റെ സംഗീതം, പാടിയത് ജാനകി, ചിത്രം കടൽ.

0: ഹലോ.
1: ഹലോ
0: ആ നമസ്കാരം, ഗാനോത്സവമാണ്, ആരാണ്?
1: മേഡം.
0: ആ പറഞ്ഞോളൂ.
1: ആ ഞാൻ രമണി, കൊയിലാണ്ടിയിൽ നിന്ന്
0: കൊയിലാണ്ടിയിൽ നിന്ന്
1: വിളിക്കുന്നത്.
0: രമണി.
1: അതെ
0: ആ
1: അതെ
0: വീട്ടമ്മയാണോ?
1: അതെ, വീട്ടമ്മയാണ്. ചെറിയ
0: വീട്ടമ്മയാണ്.
1: ഹോം ബേക്കർ കൂടിയാണ്.
0: ആ
1: ഒരു ഷോപ്പൊക്കെ ഉണ്ട്
0: ഷോപ്പൊക്കെ
1: കൊയിലാണ്ടിയിൽ.
0: ഉണ്ട്. ആ അപ്പം ഇന്ന് ഷോപ്പിൽ നിന്നാണോ ഈ
1: അല്ല,
0: സംസാരിക്കുന്നത്?
1: ഷോപ്പ് നല്ല ഷോപ്പ് ഒരു 3 മണിക്ക് ശേഷം ഓപ്പൺ
0: തുറക്കും.
1: ആക്കുള്ളൂ.
0: ഓ
1: അതുവരെ
0: ഓ
1: വീട്ടിൽ കേക്ക് മേക്കും,
0: ആ ആ
1: വീട്ടുകാർ ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ
0: അപ്പം
1: പോകുന്നു.
0: അതുവരെ ഓൺലൈൻ എങ്ങനെയാണ് ഓർഡർ പിടിക്കുന്നത്? എങ്ങനെയാണ്, ഓൺലൈൻ ആയിട്ടാണോ?
1: ആ ഓൺലൈനായിട്ടും
0: ആ
1: അല്ലാണ്ട് ഫോണിൽ കൂടെ
0: ആ
1: അവളെ വന്നിട്ടും പറയും.
0: പറയും.
1: അങ്ങനെയൊക്കെ ബർത്ത്ഡേ
0: ആ
1: കേക്കൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും.
0: അപ്പം ഇതൊക്കെ വിതരണം ചെയ്യാൻ ഒരു 3 മണിയാകുമ്പോൾ ഷോപ്പിലേക്ക് പോകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ
1: ഷോപ്പിലേക്ക്
0: കഴിഞ്ഞ്. ആ
1: പോവും.
0: ആ അപ്പോൾ അന്നന്ന് കിട്ടുന്ന ഓർഡറുകൾ ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ കിട്ടാറുണ്ടോ?
1: ആ ബൾക്കായിട്ട് കിട്ടാറുണ്ട്.
0: ആ
1: പിന്നെ ബർത്ത്ഡേ
0: ആ
1: കേക്ക്
0: ബർത്ത്ഡേ മറ്റ് വിശേഷ
1: അങ്ങനെ
0: അവസരങ്ങൾ.
1: പാർട്ടി
0: ആ ആ
1: കേക്കുകളൊക്കെ
0: അപ്പം
1: അതൊക്കെ കിട്ടും.
0: അപ്പം ചെറിയൊരു സംരംഭം കൂടെയാണ്.
1: സംരംഭം
0: ആ ആ
1: കൂടിയാണ്, വീട്ടിൽ നിന്ന് ചെയ്യുകയായിരുന്നു.
0: ആ
1: ഇപ്പം ഹസ്ബൻഡും മക്കളെല്ലാം കൂടെ ഒരു ഷോപ്പ്
0: ആ
1: സെറ്റാക്കി തന്നു. അവരുടെ സപ്പോർട്ടോട് കൂടി
0: തീർച്ചയായിട്ടും.
1: മുന്നോട്ട് കൊണ്ടുപോകും.
0: ആ അതെ അതെ. അപ്പം നല്ല രീതിയിൽ
1: അതെ.
0: മുന്നോട്ട് പോട്ടെ.
1: ആ ശരി, ഓക്കെ, താങ്ക് യു.
0: അപ്പം ഏത് പാട്ടാണ് വേണ്ടത്?
1: ജനകമ്മയുടെ മൗനമ്മയെന്നുള്ള പാട്ട്.
0: ആ ഇന്ന് ഒരുപാട് പേര് വിളിച്ചവരൊക്കെ ആ
1: ജനകമ്മയുടെ
0: ജാനകിയമ്മയുടെ പാട്ടുകളാണ് അല്ലേ? ജാനകിയമ്മയുടെ പാട്ടുകളുടെ ഏറ്റവും
1: ഇപ്പൊ
0: വലിയ
1: കുറേ ദിവസമായിട്ട് അത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്.
0: നമുക്ക്
1: അത്ര
0: മനസ്സിൽ.
1: കേട്ടാൽ നമുക്ക് മതിയാവില്ലല്ലോ.
0: ആ അതെ അതെ അതെ. പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിലെ പാട്ടുകൾ, ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവരൊരു മലയാളി അല്ല എന്ന് തോന്നില്ല അല്ലേ? അത് ഉച്ചാരണമൊക്കെ കീറ് കൃത്യമായിട്ടാണ്. അതുപോലെ ഓരോ വരികൾക്കും ആ പാട്ടിന്റെ ഭാവം അല്ലേ? നമ്മളെ ഒക്കെ
1: പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ
0: സങ്കടം.
1: റേഡിയോ ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ തുറന്നു വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക.
0: അപ്പം
1: ചെറുപ്പം ആയാലും പിന്നെ മക്കളെ സ്കൂൾ പോകുന്ന സമയത്ത് ആ ടൈമൊക്കെ കറക്റ്റ് അത് നോക്കിയിട്ടാണ് സ്കൂൾ പോകാനുള്ള സമയൊക്കെ.
0: അതെ അതെ അതെ. 6:40 പ്രാദേശിക വാർത്ത,
1: ആ അതെ,
0: 7 മണിക്ക് മറ്റു പ്രോഗ്രാം, ആ അതുപോലെ ഓരോ
1: എല്ലാം ഉച്ചയ്ക്കുള്ളത്,
0: ഉച്ചയ്ക്കുള്ള പ്രോഗ്രാമുകൾ. അതാ 1 മണി ആയാലേ. ഇപ്പം വാർത്ത കഴിഞ്ഞു, ഗാനോത്സവമാണ് അല്ലേ? 3 മണിയാകുമ്പോൾ യുവർ ചോയ്സ് ആണ്. അപ്പം അങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ സമയം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ?
1: ഇല്ല, ഇപ്പൊ ഫോണിലും കൂടെ ആയപ്പോ നമ്മളെവിടെ പോകുന്നു വെച്ചാൽ അവിടെ കിട്ടുമല്ലോ.
0: ആ ഇടയ്ക്കിടയ്ക്ക് സമയം നമ്മൾ ഇങ്ങനെ ക്ലോക്കിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മൈൻഡ്
1: ഈ സമയത്ത് ഇങ്ങനെ
0: പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം സമയം.
1: അതെ. പിന്നെ 2 മക്കളാണ്, രണ്ടാളും മാരീഡാണ്, 2 മക്കളാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പൊ കുവൈത്തിലാണ്, ഇപ്പൊ വരാൻ വേണ്ടി ഇരിക്കുന്നു. അവിടെ ഇപ്പൊ യുദ്ധത്തിന്റെ പ്രശ്നം കാരണം ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആക്കി.
0: വിചാരിച്ച സമയത്ത് പ്രതീക്ഷിക്കുന്ന സമയത്തും എത്താൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ?
1: പുള്ളി എക്സ് മിലിറ്ററിയും കൂടി ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ കുവൈത്തിൽ ഒരു 20 വർഷമായി വർക്ക് ചെയ്യാറ്.
0: അപ്പോൾ എല്ലാം എത്രയും പെട്ടെന്ന് കലങ്ങി തെളിഞ്ഞൊക്കെ ശരിയാവും, നമുക്ക്
1: പ്രതീക്ഷിക്കാം,
0: പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാവരോടും അന്വേഷണം പറഞ്ഞിരിക്കണം.
1: അപ്പൊ
0: അതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മള് അല്ലേ? അത് അപ്പം പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നമുക്കത് നിറവേറുമ്പോ ഉണ്ടാവും സന്തോഷം. അപ്പൊ ശ്രോതാക്കളുടെ ഒക്കെ സന്തോഷം തന്നെയാണ് ആകാശവാണിയുടെ സന്തോഷം. അപ്പൊ നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഈ സന്തോഷത്തിൽ ജാനകമ്മയുടെ പാട്ടങ്ങ് കേൾക്കാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി പൂവച്ചൽ ഖാദർ എഴുതി ജോൺസൺ ഇണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദശരഥം.

0: ഹലോ,
1: ആ നമസ്കാരം, ഗാനോത്സവാണ്,
0: നമസ്തേ.
1: ഇതാരാണ്?
0: ഞാൻ പവിത്രൻ എന്ന് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ കുറ്റിച്ചിറ മുച്ചുന്തി ടൈലർ ഷോപ്പ് നടത്തുന്ന ആളാ.
1: എവിടെ സ്ഥലം ഒന്ന് പറയോ,
0: ഏ
1: സ്ഥലം ഒന്ന് പറയോ, എവിടെയാണ്?
0: സ്ഥലം കുറ്റിച്ചിറ മുച്ചുന്തി പള്ളിയിൻ്റെ മുൻപിൽ ടൈലർ ഷോപ്പ് നടത്തുന്ന പവിത്രൻ.
1: ആ ആയിക്കോട്ടെ. ഏത് പാട്ടാണ് വേണ്ടത്?
0: ബീഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ എസ് ജാനകിന്റെ ബീഡി കുഞ്ഞമ്മ എന്ന് തൊത്തോ തൊത്തോ തൊത്തിത്തും തൊത്തിന്ന് അത് പാട്ടില്ലേ,
1: ആ
0: ചെറിയ കുട്ടികളുമായിട്ട് പാടുന്നത്.
1: ഓ ഓ ഓ, ഇന്ന് വിളിച്ചവർ ബഹുഭൂരിപക്ഷവും ആവശ്യപ്പെട്ടത് ജാനകമ്മയുടെ പാട്ടുകളാണ്.
0: എന്റെ ഷോപ്പ് എവിടെയാണ്? വീട് പറമ്പില്ല സാറാ.
1: പറമ്പിൽ ബസാറാണല്ലേ.
0: കിഴക്കുമുറി, കിഴക്കുമുറി കക്കോടി കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിന്റെ തൊട്ട് അടുത്ത് മടവന്തിൽ പറമ്പ് പറഞ്ഞ സ്ഥലത്ത്.
1: ആ അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണോ ഇപ്പോൾ ഇത് ഈ പാട്ട്
0: ഷോപ്പിൽ നിന്നാണ് വിളിക്കുക.
1: വിളിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫുഡ് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ?
0: ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോവാ, ഞാൻ ഒന്ന് വിളിച്ചേക്കത്.
1: ആ അപ്പോൾ വിളിച്ചു, ഹായ് ഇട്ടു, കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടാലോ, ബീഡി കുഞ്ഞമ്മയിൽ. ആ ബീഡി കുഞ്ഞമ്മയിൽ എസ് ജാനകി പാടിയ പാട്ട് കേൾക്കാം.
0: ആ
1: ശരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: സമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ എം ശഗുൻ ചോപ്ര വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines.

0: ഘടകം പതിനഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂണിംഗ് ടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം 99.9 ജോളി എഫ് എം. ഐ എം ഡേവിഡ് ആരോഗ്യസ്വാമി. ടുഡേ ഷോ ഇസ് ലിറ്റിൽ ഡിഫറെന്റ് ബിക്കോസ് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് സംവൺ വെരി സ്പെഷ്യൽ.
3: പറഞ്ഞു വെച്ചതുപോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
3: Eh, Chitra? Ida are uddesha? Correct timing thanne.
1: Driver, ad off aaka.
3: Venda, venda. Enda angerude uddesha nariyallo.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
3: Chitra, ida astiki pidichu thodangiya lakshana. എന്നാലും റേഡിയോ കൂടി പബ്ലിക്കായിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ എഫ് എം സ്റ്റേഷൻ.
3: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

0: ഹലോ മാഡം, സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു ആർ നോട്ട് അലോഡ് ടു എന്റർ. ദി ഷോ ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്. ഇറ്റ്സ് ലൈവ് മാം.
1: ഈശ്വര, അങ്ങോട്ടേക്കൊന്ന് ഇടിച്ചു കയറി പോവല്ലേ ചിത്ര. ഇതൊരു എഫ് എം സ്റ്റേഷനാ. നിക്ക് ചിത്ര, നിക്ക്,
2: നീ ഒന്ന് വിട്ടേ അന്ന.
1: ചിത്ര അകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: മാഡം, വാട്ട് എ ഫൂൾ യുവർ ഫ്രണ്ട് ഈസ് ബീയിങ്. കോൾ ഹർ ബാക്ക്.
1: സോറി സോറി, ഷീ വോണ്ട് ലിസൺ ടു എനിവൺ. ഐ ആം സോറി. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന എഫ് എം സ്റ്റേഷനിൽ കയറി റെക്കോർഡിംഗ് റൂമിന്റെ ഗ്ലാസ് വാതിൽ ഇടിക്കുകയാണല്ലോ ഇവള്. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. അയാള് കഴുത്തിന് പിടിച്ച് തള്ളുക കർത്താവേ. ചിത്ര, ഇറങ്ങി വാ.
2: ഇയാളെ ഞാൻ ഇന്ന്.
1: ഓ, ആ ഹെഡ്ഫോൺ ഒക്കെ മാറ്റി വെച്ച് ആർജയും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവളിനെ കയറി അയാളെ വഴക്ക് പറയൂ എന്തോ.
2: എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ എന്റെ പേര് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത്?
3: ആഹാ, അതും കൊള്ളാം. ലോകത്തില് നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ചിത്ര എന്ന് പേരുള്ളൂ.
2: ഓ, അപ്പോ പോപ്കോണിനകത്ത് കുറിപ്പ് എഴുതി വെച്ചതോ?
3: പോപ്കോൺ കഴിച്ച് ദേഷ്യം കുറയ്ക്കാനല്ലേ അതിൽ പറഞ്ഞത്? ചായപ്പൊടി പാക്കറ്റിൽ ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് പോലെ പോപ്കോൺ കമ്പനിക്കാർ ചെയ്തതായിരിക്കും ഒരു ഉപദേശ കൂപ്പൺ.
2: വെറുതെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
3: ആഹാ, മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങോട്ട് കേൾക്ക.
2: ഓ, അത് നാട്ടുകാർ മുഴുവനും കേട്ടല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്?
3: ആ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആ ദിവസമേ റിസപ്ഷനിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചതാ.
2: എന്തോന്ന്?
3: ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് വാതോരാതെ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്.
2: അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
3: ആ, അതൊക്കെ ശരിയാ. പക്ഷേ എന്റെ ഹൃദയത്തിലുള്ളത് പറയുമ്പോ കേൾക്കാൻ ഒരാള് വേണമായിരുന്നു. അതുകൊണ്ടാ പോപ്കോണിൽ കുറിപ്പ് കൊടുത്തയച്ചതും ലൈവിൽ എത്ര ചിത്രമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ.
2: പക്ഷേ അത് അതിങ്ങനെയൊക്കെയാണോ? എന്റെ ഇഷ്ടം കൂടി
3: കൃത്യം ലൈവിൽ ഞാൻ സംസാരിച്ച സമയം തന്നെ

0: നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് കേട്ടില്ലേ? ഇപ്പൊ ഇതാ എന്നെ തിരക്കി ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് റൂമിന്റെ ഇടനാഴിയില്, അതും എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
1: അത് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് തരാനാ ഞാൻ വന്നത്.
0: അയ്യോ, പ്ലേ ചെയ്ത സോങ് തീരാറായി. അതെ, ഞാൻ ലൈവിലേക്ക് കയറട്ടെ. നോക്ക്, ഓഡിയൻസിനോട് ഞാൻ പറയട്ടെ എന്റെ മനസ്സ് കീഴടക്കിയ ആ ബഹുവർണ്ണ ചിത്രം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടെന്ന്.
1: അത് പിന്നെ
0: എന്തേ, വീഴ്ച നിൽക്കാതെ പറയുന്നേ. പരസ്യം ഇപ്പൊ തീരും. എവരിഡെ ഐ സ്പീക്ക് ടു തൗസൻഡ്സ്, ബട്ട് വെൻ ഐ ടോക്ക് ഐ തിങ്ക് ഓൺലി ഓഫ് യു. ഐ വോണ്ട് ടു സേ ഇറ്റ് അഗെയിൻ. This time, off the mic, just you and me.

0: നല്ല ധൈര്യം തന്നെ. സ്വന്തം ജോലി പണയം വെച്ചിട്ടാണ് ആർ ജെ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.
1: ബുദ്ധിജീവിയാണ്, പ്രേമത്തിലൊന്നും വീഴില്ല എന്നൊക്കെ അന്ന് വരെ സ്വയം കരുതിയിരുന്ന ചിത്ര ക്ലീനായി എഫ് എം സ്റ്റേഷന്റെ കോറിഡോറിൽ കമന്നടിച്ചു വീണു.
0: ബുദ്ധിജീവി ചവഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെന്ത് സംഭവിച്ചു? പ്രണയികൾക്ക് കറങ്ങി നടക്കാൻ നല്ല ഇടം ബാംഗ്ലൂരാണ്. സ്പോട്ട് അറ്റൻസ്റ്റകൾ ഓൺലൈനിൽ പെരുകി കാണും അല്ലേ?
1: സത്യം പറയാലോ, ഞാൻ കണ്ട മികച്ച പ്രണയ ജോഡികൾ അവർ രണ്ടുപേരും തന്നെയായിരുന്നു. പക്ഷേ സംഗതി വീട്ടിൽ അവതരിപ്പിച്ച് അവരുടെ അനുവാദത്തോടെ കല്യാണത്തിലേക്ക് നീങ്ങാൻ ചിത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റിലേക്ക് ഡേവിഡും ചിത്രയും താമസം മാറ്റി.
0: ചിത്രയുടെ വീട്ടുകാർ ഈ വിവരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ?
1: ഇല്ല, ഏതോ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഡേവിഡ് മരിച്ചു കിടക്കുന്നു എന്ന് അറിയുന്ന നാൾ വരെ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു.
0: ആത്മഹത്യയായിരുന്നു ഡേവിഡിന്റേത് അല്ലേ?
1: അതെ. അത് ചിത്രയ്ക്കെന്നല്ല, ഡേവിഡിനെ അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാനായില്ല. പ്രൊഫഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുന്ന ഡേവിഡിനെ പോലെ ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു.
0: ഒറ്റ നോട്ടത്തിൽ തോന്നിയ പ്രണയം അറിയാതെ പറഞ്ഞു പോയൊരു വാക്കിൽ അവസാനിച്ച എത്രയോ ചരിത്രമുണ്ട്. ഡേവിഡും ചിത്രയും തമ്മിൽ മറ്റാരും അറിയാതെ മറച്ചുവെച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നിരിക്കാം.
1: ഏകദേശം ഒരേ സമയത്ത് തന്നെയാ ഞാനും ചിത്രയും ബാംഗ്ലൂരിലെത്തുന്നത്. ഒരേ പി ജിയിൽ താമസിച്ചു തുടങ്ങിയ ബന്ധമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, എന്തും പങ്കുവച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിത്ര എന്നോട് തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അവര് തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഇല്ലാന്ന്. അതുമല്ല, ഡേവിഡിന്റെ മരണം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ ചിത്രയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു.
0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു
1: നല്ലവണ്ണം. എഫ് എം സ്റ്റുഡിയോയിലെ ആർ ജെ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന, ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു.
0: സാഹിത്യത്തിലൊക്കെ

0: ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും?
1: എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
0: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
1: പോഡ്കാസ്റ്റുകളോ?
0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
0: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. രണ്ടു വർഷത്തിനു ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പതിനാറാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ആശാ ഭോസ്ലെ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയത്.

ആശാ ഭോസ്ലെ, ഗുലാമലി, ഭൂപിന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം വണ്ണിന്റെ വിക്ഷേപണം വിജയകരം. മിഷൻ ആഗമൻ ഉപഗ്രഹങ്ങളെ വിജയകരമായി 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ

കൃഷി കൈവരിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് നടത്താനിരുന്ന 10-ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രിലിമിനറി പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു. അമേരിക്കയുമായുള്ള സംഘർഷ പശ്ചാത്തലത്തിൽ കുവൈറ്റിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇതേ തുടർന്ന് കുവൈറ്റ് വ്യോമപാത അടച്ചു, എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചു. സംസ്ഥാനത്തെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പ്രിയരെ, ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 4 മണി വരെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാ 9400224440. യുവർ ചോയ്സിൽ ആദ്യം ജാതകം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ONB യുടെ വരികൾ, R. സോമശേഖരൻ്റെ സംഗീതം.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: പരപ്പനങ്ങാടിയിൽ നിന്നും പത്മാവതി ആവശ്യപ്പെട്ട ഗാനമിത. യേശുദാസ് പാടിയത്. ചിത്രം മനുഷ്യപുത്രൻ. രചന വയലാർ. സംഗീതം ദേവരാജൻ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: ഇനി ജി കെ ചേളാരി ആവശ്യപ്പെട്ട ഗാനമിത ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം അയൽക്കാരി.

യുവർ ചോയ്സിൽ ഇനി കേൾക്കാം താനൂർ ഓലപ്പീടികയിൽ നിന്ന് വിജയരാജൻ ആലിംഗൽ ആവശ്യപ്പെട്ട ഗാനം. നിർമാല്യം എന്ന ചിത്രത്തിൽ KP ബ്രഹ്മാനന്ദൻ പാടിയത്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി അരീക്കാട് നിന്നും ലീന ആവശ്യപ്പെട്ട ഗാനമിത. വൈശാലി എന്ന ചിത്രത്തിൽ ലതിക, ദിനേഷ്, ദേവ എന്നിവർ പാടിയത്. ONV യുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

0: ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: രാമനാട്ടുകരയിൽ നിന്നും ബീന ആവശ്യപ്പെട്ട ഗാനമിത യേശുദാസും കൂടെ ജാനകിയും പാടിയത്. ചിത്രം 19 April. രചന എസ് രമേശൻ നായർ. സംഗീതം രവീന്ദ്രൻ.

0: അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ.
4: ഇളയ നില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: വെള്ളിമാടുകുന്നു നിന്നും സിന്ധുവും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ട ഗാനമിതാ. പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

കോഴിക്കോട് ഗ്രാൻഡ് ബസാറിൽ നിന്ന് ജയൻ, ശ്രീകുട്ടൻ, ഹസ്സൻ, രമ്യ, ഷീന, ബിന്ദു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമിത ബാലചന്ദ്രമേനോനും ശ്രീവിദ്യയും പാടിയത്. ബിച്ചു തിരുമലയുടെ രചന, എ ടി ഉമറിന്റെ സംഗീതം. ചിത്രം ഒരു പൈങ്കിളി കഥ.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഗാനോത്സവത്തിൽ ഇനി പാവങ്ങാട് നിന്നും മിനി ആവശ്യപ്പെട്ട ഗാനമിത. യേശുദാസ് പാടിയത്. ചിത്രം ചിരിയോ ചിരി. രചന ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ലളിത മധുരമയ ഗാനം പോലും, കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും, കരളിലമൃതമഴ ചൊരി

0: അല്ലെങ്കിൽ സോഡാ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
1: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: തിരുവമ്പാടിയിലെ ഷമീറിന്റെ ഇഷ്ടഗാനം ഇതാ. കാർണിവൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.
6: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
7: നമ്മള് മുണ്ടൂല്ലാന്ന്.

0: രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: യുവർ ചോയ്സിൽ അവസാനമായി പാവങ്ങാട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: യുവർ ചോയ്സിൽ അവസാനമായി പാവങ്ങാട് നിന്നും മീന ആവശ്യപ്പെട്ട ഗാനവിത, അംഗീകാരം എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എ. ടി. ഉമ്മർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക.

FM പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ട് 5:30 പ്രഖ്യാപിക്കും. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1-ന്റെ വിക്ഷേപണം വിജയകരം. സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള

പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ കല്ലറയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദരമർപ്പിച്ചു. ഇന്ന് നടത്താനിരുന്ന 10 ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രിലിമിനറി പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആനുകൂല്യങ്ങളും
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

മ്യൂസിക് മിക്സ്. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ഒരു മാസത്തിലേറെ നീണ്ട ഫുട്ബോൾ ലോകകപ്പ് യാത്ര ഇനി ഒരു ദിവസത്തിലേക്ക് മാത്രമായി ചുരുങ്ങാൻ പോകുന്നു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായ ലയണൽ മെസ്സിയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഞായറാഴ്ച ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിൽ സ്പെയിനിന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെ നേരിടും. മെസ്സി ലമിൻ യമാൽ നേർക്കുനേർ വരുന്ന കലാശപ്പോരിന് ആവേശത്തോടെ കാത്തിരിക്കുന്ന ആരാധകർ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരങ്ങളുടെ കണക്കുകൾ ഇഴകേറി പരിശോധിക്കുകയാണ്. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റത്തവണയാണ് ഏറ്റുമുട്ടിയത്. അന്നത്തെ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി മുഖാമുഖം വന്നപ്പോൾ അർജന്റീനയെ 6-1 തകർത്തുവിട്ടതിന്റെ ചരിത്രമാണ് സ്പെയിൻ

ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. അതേസമയം നേർക്കുനേർ പോരാട്ടങ്ങൾ ഒന്നാകെ എടുത്തുള്ള കണക്കുകൾ തുല്യതയുടേതാണ്. 2026 ലോകകപ്പ് ഫൈനലിൽ കിരീടത്തിനായി പോരാടുമ്പോൾ വർഷങ്ങളായി തുടരുന്ന ഈ തുല്യനിലയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ വേദിയായ ഫൈനലിൽ ഒരു തീർപ്പുണ്ടാകും. ലോകകപ്പിന്റെ ഫൈനലിൽ മാത്രമല്ല, ഒരു നോക്കൌട്ട് മത്സരത്തിൽ പോലും ഇവർ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിട്ടില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിലെ യൂറോപ്യൻ തെക്കേ അമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിൽ നേർക്കുനേർ വരുന്നത് എന്ന സവിശേഷതയും ഉണ്ട്. വിവിധ ടൂർണമെന്റുകളിലും സൌഹൃദ മത്സരങ്ങളിലുമായി ഇരു ടീമുകളും ഇതുവരെ 14 തവണയാണ് നേർക്കുനേർ വന്നത്. ഇതിൽ 6 കളികളിൽ സ്പെയിനും 6 അർജന്റീനയും വിജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ലോകകപ്പിൽ അർജന്റീനയും സ്പെയിനും അവസാനമായി കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായി. അന്ന് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ നിലവിലെ 2 ടീമുകളിലെയും ഒരു കളിക്കാരനും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. 1966 നടന്ന ആ മത്സരത്തിൽ

അർജന്റീനയും സ്പെയിനും അവസാനമായി കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായി. അന്ന് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ നിലവിലെ രണ്ടു ടീമുകളിലെയും ഒരു കളിക്കാരനും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. 1966 നടന്ന ആ മത്സരത്തിൽ അർജന്റീന 2-1 സ്പെയിനിനെ പരാജയപ്പെടുത്തി. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ടീമുകളായതിനാൽ ഇരുവർക്കും പരസ്പരം കളിക്കാൻ കുറഞ്ഞ അവസരങ്ങളെ ലഭിക്കാറുള്ളൂ. അവ മിക്കതും സൗഹൃദ മത്സരങ്ങളുമായിരുന്നു. 2018 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിലാണ് അവസാനമായി ഏറ്റുമുട്ടിയത്. അന്നാണ് സ്പെയിൻ അർജന്റീനയെ 6-1 തകർത്തത്. ഇരു ടീമുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വ്യത്യാസമാണിത്. 2010 അതിനു മുമ്പ് ഏറ്റുമുട്ടിയത്. ലോകകപ്പ് കിരീടം നേടിയ ഉടനെ സ്പെയിൻ ബ്യൂണസ് എയറീസിൽ കളിക്കാനെത്തിയപ്പോൾ അർജന്റീന അവരെ 4-1 പരാജയപ്പെടുത്തിയിരുന്നു. ഇനി കണക്കിലെ കളികൾക്ക് പ്രസക്തിയില്ല. ഞായറാഴ്ച മത്സരം കഴിയുമ്പോൾ 2-1 ജേതാവാകും. അതോടെ പോരാട്ടത്തിലെ തുല്യതയിലും ഇളക്കം സംഭവിക്കും. ഫൈനൽ പോരാട്ടത്തിന് ന്യൂജേഴ്സിയിൽ അരങ്ങൊരുങ്ങുമ്പോൾ കളിക്കളത്തിന് പുറത്ത് രാഷ്ട്രീയ കായിക ലോകത്ത് രസകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കലാശ പോരാട്ടത്തിൽ വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തും. എന്നാൽ സ്വന്തം രാജ്യം കിരീട പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഗാലറിയിൽ ട്രംപിനൊപ്പമിരുന്ന് കളി കാണാൻ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ ഉണ്ടാകില്ല. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് മിലൈ US യാത്ര ഒഴിവാക്കിയത്. US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ ട്രംപ് പങ്കെടുക്കുന്ന ആദ്യ മത്സരമായിരിക്കും ഇത്. ഫൈനലിൽ ട്രംപ് പങ്കെടുക്കുമെന്ന കാര്യം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ സാന്നിധ്യം US ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതവും വിജയകരവുമായ ലോകകപ്പിന് തിളക്കമേറിയ സമാപനമായിരിക്കുമെന്ന് ലെവിറ്റ് പറഞ്ഞു. ഫൈനലിൽ ട്രംപ് ആരെ പിന്തുണയ്ക്കുമെന്നത് വ്യക്തമല്ല. നാറ്റോ ഉച്ചകോടിക്കിടെ ഇറാൻ വിഷയത്തിൽ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് സ്പെയിനിനെ ട്രംപ് വിമർശിച്ചിരുന്നു. ടൂർണമെന്റിൽ US താരം ഫോളാരിൻ ബലോഗിന്റെ ചുവപ്പ് കാർഡ് പിൻവലിക്കാൻ ട്രംപ് ഫിഫയിൽ ഇടപെട്ടതും വിവാദമായിരുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഞായറാഴ്ച നടക്കുന്ന അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ സാഞ്ചസും ട്രംപും പലതവണ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപും ഫിഫ പ്രസിഡന്റും ക്ഷണിച്ചിട്ടും ന്യൂജേഴ്സിയിലേക്ക് ഇല്ലെന്ന് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അർജന്റീനയിൽ കബാല എന്ന് വിളിക്കുന്ന ആചാരപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ടൂർണമെന്റിൽ അർജന്റീന കളിച്ച കഴിഞ്ഞ 7 മിലൈ ഒലിവോസിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നാണ് കണ്ടത്. ആ 7 അർജന്റീന വിജയിക്കുകയും ചെയ്തു. ഈ ഭാഗ്യം തുടരാനാണ് അദ്ദേഹം നേരിട്ട് കളി കാണാൻ പോകാത്തത്. അർജന്റീനയിൽ ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1990 അന്നത്തെ പ്രസിഡന്റ് കാർലോസ് മെനം ടീമിനെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കാമറൂണിനോട് അർജന്റീന തോറ്റ ചരിത്രവുമുണ്ട്. അന്നു മുതൽ പ്രസിഡന്റുമാർ കളി കാണാൻ വരുന്നത് ടീമിന് നിർഭാഗ്യം കൊണ്ടുവരുമെന്ന ഭയം അർജന്റീനയിലുണ്ട്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയേ ദെഷാം ദേശീയ ടീമിനോട് വിട പറയുകയാണ്. സെമി ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെ ലൂസേഴ്സ് ഫൈനൽ കൂടി മാത്രമാണ് ഫ്രാൻസിന്റെ പരിശീലകൻ എന്ന നിലയിൽ ദെഷാമിന് ബാക്കിയുള്ളത്. 1998 ക്യാപ്റ്റൻ എന്ന നിലയിലും 2018 പരിശീലകൻ എന്ന നിലയിലും ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്തെന്ന ഖ്യാതിയുമായാണ് പടിയിറക്കം. 2022 ലോകകപ്പിന്റെ ഫൈനലിലും ഇത്തവണ സെമിയിലും ദശാം ടീമിനെ എത്തിച്ചു. 2021 യുവേഫ നേഷൻസ് ലീഗ് കിരീടം നേടിയിരുന്നു. 2016 യൂറോകപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സാധിച്ചു. 2012 ദശാം ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ലോകകപ്പിന് ശേഷം പരിശീലക ചുമതല ഒഴിയുമെന്ന് നേരത്തെ തന്നെ ദശാം പ്രഖ്യാപിച്ചിരുന്നു. 1998 ലോകകപ്പ് നേടിയ ടീമിൽ ദശാമിന്റെ സഹതാരമായിരുന്ന സിനദിൻ സിദാൻ പകരം വരുമെന്നാണ് സൂചന. സിദാനും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ വാക്കാൽ ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി തുടർച്ചയായി 3 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മികവുമായാണ് സിദാൻ വരുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്നും അടുത്ത ലോകകപ്പിലും താൻ മത്സരിക്കാനുണ്ടാകുമെന്നും സൂചിപ്പിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ. ഇത് തന്റെ അവസാനത്തെ ലോകകപ്പാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഓരോ വർഷവും തരുന്നത് സ്വീകരിക്കുക എന്നതാണ് നിലപാട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. രാജ്യത്തിനുവേണ്ടി മത്സരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അടുത്ത ലോകകപ്പിന് 4 കൂടിയുണ്ട്. എനിക്ക് ഉടൻ 33 തികയും. ലയണൽ മെസ്സി ഇപ്പോഴും

0: ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം കരിയറിന്റെ കാര്യത്തിൽ അതിരുകൾ നിർമ്മിക്കാൻ തയ്യാറല്ലെന്നും കെയ്ൻ വ്യക്തമാക്കി. ലോകകപ്പ് ഫൈനലിന്റെ ടിക്കറ്റുകൾ വിറ്റഴിയുന്നത് റെക്കോർഡ് വിലയ്ക്കാണ്. 700,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് വില ആരംഭിക്കുന്നത്. മുൻനിരയിലെ സീറ്റുകൾക്ക് 60,00,000 മുകളിൽ കൊടുക്കണം. ചെറിയ നിരക്കായ 700,000 ടിക്കറ്റ് ഏറ്റവും മുകളിലെ സ്റ്റാൻഡാണ്. നടുവിലെ സ്റ്റാൻഡിൽ ഇരിക്കണമെങ്കിൽ 30,00,000 മുകളിൽ കൊടുക്കണം. 80,663 പേർക്കാണ് സ്റ്റേഡിയത്തിൽ ഇരിക്കാനാവുക. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാമനെ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. കിരീട സാധ്യതയിൽ മുൻപിലുണ്ടായിരുന്ന രണ്ടു ടീമുകളും മൂന്നാം സ്ഥാനം സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി കേൾക്കാം ബി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം, ചിത്രം നീലത്താമര. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: അല്ലെങ്കിൽ സോഡ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാൽ ഈണം നൽകി. ജയചന്ദ്രനും നേഹ നായരും പാടിയ ഗാനം ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അടുത്ത ഗാനം പാടിയത് നിരഞ്ജ് സുരേഷ്, ചിത്രം ജോസഫ്, ഗാനരചന അജീഷ് ദാസൻ, സംഗീതം രഞ്ജിൻ രാജ്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം അടുത്ത മാസം 13 സമാപിക്കും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. മിഷൻ ആഗമൻ ഉപഗ്രഹങ്ങളെ വിജയകരമായി 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കപ്പൽ നിർമ്മാണശാലയ്ക്കായി 10,000 കോടി രൂപയുടെ നിക്ഷേപം ടാറ്റ കമ്പനി നടത്തുമെന്ന VD സതീശന്റെ പ്രസ്താവന മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കും. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞു. നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് മറിഞ്ഞത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ 57 പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്ന് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ സായുധ സേനാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: Hollywood hits.

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: കോളിവുഡ് ഹിറ്റ്സ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്. ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
0: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പ് മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് കാർത്തിക്, ചിത്രം ഗജിനി.

0: ഞാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: അടുത്ത ഗാനം പാടിയത് ആശാ ഭോസ്ലെയും കിഷോർ കുമാറും. ചിത്രം ബാത്തോം ബാത്തോമേ.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: അടുത്ത ഗാനം പാടിയത് ശ്രേയ ഘോഷാലും മോഹിത് ചൌഹാനും. ചിത്രം ജബ് തക് ഹേ ജാൻ.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഘർ സൻസാർ എന്ന ചിത്രത്തിലെ ഗാനമാണ്.
4: छेड़ो धुन मत वालों की बहकी बहकी चालों की शहर से दूर नशे में चूर पिकनिक है दिल वालों की
5: छेड़ो धुन मत वालों की बहकी बहकी चालों की शहर से दूर

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അവസാനമായി രാസ്തേക്ക പത്തർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: ഈ ഗാനത്തോടുകൂടി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. FM പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം. സിനിമ നിരൂപണ വിഭാഗത്തിൽ സഞ്ജയ് ശ്രീവാസ്തവയ്ക്ക് പുരസ്കാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 4 കോടി ഡൌൺലോഡുകൾ കടന്ന് ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം മേൽവിലാസങ്ങൾ ആപ്പിലൂടെ ഡൌൺലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര സർക്കാർ. വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ എല്ലാ പരിഹാരവും കാണേണ്ടത് വനംവകുപ്പ് മാത്രമല്ല കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. എക്സൈസിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. വന്യജീവി ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് കർശനമായി തടയുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പത്തനംതിട്ട റാന്നി കണ്ണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിന് തപാൽ വകുപ്പ് മൈ GOV ഇന്നോവേറ്റ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. അടുത്ത മാസം 15 വരെയാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ഗാനകേളി. ഗാനകേളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ഗാനം പാടിയത് മഞ്ജരി, ചിത്രം ദൈവനാമത്തിൽ. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രതീഷ് വേഗ ഈണം നൽകി. വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം റൺ ബേബി റൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരിസെൻസ് ഹാപ്പി ജേർണി.

0: സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: ഗിരീഷ് പുത്തഞ്ചേരി, സുരേഷ് പീറ്റേഴ്സ് ഒരുക്കിയ അടുത്ത ഗാനം രാവണപ്രഭു എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും ചിത്രയും.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: തേനും വയമ്പും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനകേളി വീണ്ടും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും.
2: ആറ് മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
6: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം.

0: മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിറ്റി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രഹ്മയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
1: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3

0: ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് സിഇഒ പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100-ാം വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ.

0: നീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവീതിയിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. രണ്ട് മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100-ാം വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64-ആക്കി ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030-ൽ 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ, അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാകുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
1: ഫിഫ ലോകകപ്പ് 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ Article 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ Vikram 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. കരിമ്പന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ആകാശഗംഗ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി. വിധു പ്രതാപും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കയ്യെത്തും ദൂരത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അവസാനമായി MG ശ്രീകുമാറും ശ്രേയ ജയദീപും പാടിയ ഗാനം ചിത്രം ഒപ്പം.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ ഗാനകേളിയുടെ സമാപിക്കുന്നു. ഗാനകേളി. FM പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. മൂന്നാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ്

0: ഡൗൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
2: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
1: ഉണ്ടല്ലോ.
3: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

duets. എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി മലയാളം വാർത്തകൾക്ക് ശേഷം തുടരും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ്കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ AR വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണിലെ.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
1: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള 2nd ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൌൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन IDDM जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV

സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തതിനായി

ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് മൈ ജി ഒ വി ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4th ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം

0: വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 8:00. എഫ് എം പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 80 പേർ അറസ്റ്റിലായി. 75 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോട്ടയം അയർക്കുന്നം മാറ്റപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം 2. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. എഫ് എം പ്രധാന വാർത്തകൾ ഇനി രാത്രി 10:00.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ മാധുര്യമുള്ള ഗാനങ്ങളുമായി സുവർണ മലരുകൾ. എസ് ജാനകി പാടിയ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജോൺസൺ. ചിത്രം ശേഷം കാഴ്ചയിൽ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശ്യാം ഈണം നൽകി. കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സന്ധ്യ മയങ്ങും നേരം.
3: കണ്ണാരം പൊത്തി കാണാത്ത വഴിയേ പോയി കണ്ണൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിനു വേണ്ടി

0: 7 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സുവർണ മലരുകളിൽ ഇനി യൂസഫലി കച്ചേരിയും ഇളയരാജയും ചേർന്നിരിക്കുന്ന ഗാനമാണ്. ഈ ഗാനം പിൻനിലാവ് എന്ന ചിത്രത്തിൽ നിന്നും പാടിയത് യേശുദാസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2020.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഒരു മുഖം പല മുഖം, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ്. ഇനി ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ബിച്ചു തിരുമലയും എം ബി ശ്രീനിവാസനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ഓമനത്തിങ്കൾ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് ജാനകി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സുവർണ മലരുകളിൽ ഇനി സുജാത പാടിയ ഗാനം. ചിത്രം കാര്യം നിസാരം. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം കണ്ണൂർ രാജൻ.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സുവർണ മലരുകൾ.
1: ജലരേഖ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഹരിയക്കുടപ്പനക്കുന്ന്, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസും ജാനകിയും, ചിത്രം ഇണക്കിളി.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: എന്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനമാണ് അടുത്തത്.

ഇന്ന് രാത്രി 9:30 നാടകം കേൾക്കാം. ചിന്താവിഷ്ടയായ സീത, മഹാകവി കുമാരനാശാന്റെ കാവ്യത്തിന്റെ നാടകാവിഷ്കാരം. റേഡിയോ രൂപരചന റഹീം മുഖത്തല, സംവിധാനം സി. കൃഷ്ണകുമാർ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
3: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: YG ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: YG ഹോം ഫെസ്റ്റ്.
4: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നു ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ രഘുനാഥ് പലേരി.
5: സിനിമയോട് ആദ്യമായി ഒരാഭിമുഖ്യം വന്നു തുടങ്ങിയത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മിക്ക പടങ്ങൾ റിലീസാകുമ്പോഴും വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കുള്ള ക്ലാസ് ഞാൻ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകും. രാധാ തിയേറ്ററിലൊക്കെ അന്ന് ബെഞ്ചിലാണ് പോയിരിക്കുക, ഏറ്റവും മുൻപിലാണ് പോയിരിക്കുക. 50 പൈസയായിരുന്നു ബെഞ്ചിൻ്റെ ടിക്കറ്റിന്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൽ അവസാനം ഈ കേന്ദ്ര കഥാപാത്രം മുഖം വലിച്ച് കീറി എടുക്കുമ്പോഴേ ആ സ്ഥാനത്ത് ഈ നസീറിനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പടം 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് എനിക്കൊരു സിനിമ എഴുതണം, സിനിമ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വരാൻ തുടങ്ങിയത്. പക്ഷേ എഴുതണമല്ലോ, നമ്മളെ മനസ്സിലൊരു കഥ എഴുതണം. അങ്ങനെ ഞാനൊരു ദിവസം പേപ്പറിൽ ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു പരസ്യം കണ്ടു, നല്ല സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിനിമയാക്കാനുള്ള പൈസയൊക്കെ അവർ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ എന്താ നമുക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമ്പനി ഉണ്ടാക്കി. കമ്പനി ഉണ്ടാക്കാൻ വല്ലാസിലങ്ങ് പേരെഴുതിയാൽ മതി. എന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. ആ സ്ക്രിപ്റ്റ് എൻ്റെ പേര് സൈക്ലോൺ എന്നായിരുന്നു. അതൊരു മാഷ്ടെ കഥയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനിടയിൽ ഇവർക്ക് കത്തയച്ചിട്ട് FFC ഒരു വലിയൊരു ബുക്ക്ലെറ്റ് അയച്ചു തന്നു. കുറേ ഫോമൊക്കെ ഉണ്ട്. ഈ ഫോംസ് വായിച്ചു നോക്കിയപ്പം അവർക്ക് ഇത്രാം തീയതിക്കുള്ളിൽ സ്ക്രിപ്റ്റ് കിട്ടണം. ആ സ്ക്രിപ്റ്റ് കിട്ടുന്നതിൽ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, ബാക്കി ഡീറ്റെയിൽസൊന്നും വായിച്ചില്ല. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി. അന്ന് ഞാൻ മാതൃഭൂമിയിലൊക്കെ കഥ എഴുതുന്ന സമയമായിരുന്നു, വാരികയിലൊക്കെ. അപ്പോഴേക്കും ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാറായിട്ടുണ്ട്. എഴുതി കഴിഞ്ഞപ്പോഴാണ്, വീണ്ടും ബ്രോഷർ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവർക്ക് വേണ്ട, മലയാളം വേണ്ട. മാത്രമല്ല 8 കോപ്പി വേണം. അപ്പം ഞാനും എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി, അവളാണ് അതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നീട് മനസ്സിലാവുന്നത് ടൈപ്പ് ചെയ്യണമെന്ന്. അന്ന് എല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും 64 പേജ്. ഈ 64 പേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു പേജിന് 1 രൂപയാണ്. അതിന് 8 കോപ്പി വേണം. അത്രയും പൈസ കയ്യിലില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. പിന്നെ ടൈപ്പ് റൈറ്റർ കിട്ടുമെന്ന് അന്വേഷിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീട്ടിന് മുമ്പിലിരിക്കുമ്പോൾ ഒരു ട്രോളി വണ്ടിയിൽ കുറേ വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ട് ടൈപ്പ് റൈറ്റർ, പഴയ ഒരു ടൈപ്പ് റൈറ്റർ, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. അത് കണ്ടോടുകൂടി ആ ട്രോളിൻ്റെ പിന്നാലെ ഞാൻ പോയി. ആ വീട്ടുകാരെ പരിചയപ്പെട്ടു. അങ്ങനെ നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടി എനിക്ക്. കുറേ ദിവസം കഴിഞ്ഞ് നരേന്ദ്രനോട് ഞാൻ ചോദിച്ചു, ഈ ടൈപ്പ് റൈറ്റർ എനിക്ക് തരുമോ, സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയാണ്. രഘു എടുത്തുകൊണ്ട് അവൻ അതായിട്ട് എൻ്റെ അടുത്ത് വന്നു. അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൽ റിബണ് പകുതി റെഡും പകുതി

ബ്ലാക്കുമാണ്. അപ്പം നമ്മൾ എ നടിച്ചാൽ എയുടെ നടുവെന്ന് താഴേക്ക് ബ്ലാക്കും മുകളിലേക്ക് ചുവപ്പുമാണ്. ഇതൊന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അതിൽ ഞാൻ കുറേ ടൈപ്പ് ചെയ്തു, പക്ഷേ ഇംപ്രഷൻ കിട്ടില്ല. 8 കോപ്പിയൊന്നും ഇംപ്രഷൻ കിട്ടില്ല. അത് കാർബൺ പേപ്പർ വെച്ചാൽ 2 കോപ്പിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടപ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം, അദ്ദേഹം ഒരു മെക്കാനിക്കാണ്, മാധവൻ നായർ, അദ്ദേഹത്തിന് മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പുണ്ട്, അദ്ദേഹം ഒരു ഉഗ്രൻ ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്താൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പോകും. എനിക്ക് അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുമ്പോഴാണ് ഞാൻ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ എനിക്ക് കാർബൺ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു എപ്പോഴെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഒഴിവാക്കുന്ന കാർബൺ പേപ്പർ കിട്ടുമോ ചോദിച്ചു. അവൾ ചോദിച്ചു എന്തിനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരക്കഥ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഒരു സിനിമാ പ്രാന്തനാണ്. അദ്ദേഹം എനിക്കൊരു അന്നത്തെ ഓഫീസിൽ നിന്ന് ഒരു പെട്ടി നിറച്ചും പുതിയ ബ്രാൻഡ് ന്യൂ കാർബൺ പേപ്പറിൻ്റെ ഒരു പെട്ടി എനിക്ക് സമ്മാനിച്ചു. എൻ്റെ പറഞ്ഞു എപ്പോഴെങ്കിലും സിനിമ ആയാലും എന്നോട് പറയണം, എനിക്ക് ടിക്കറ്റ് തരണം കാണാൻ വേണ്ടിയിരുന്നൊക്കെ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ തിരക്കഥ ആരാധകനാണ് അദ്ദേഹം. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ആൾക്കാരും എനിക്ക് കത്തെഴുതിയിരുന്നു അന്ന്, ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൊയിലാണ്ടിയിലൊരു വിക്ടറി ടോക്കീസ് ഉണ്ട്, അന്നത്തെ ഒരു ഓല ടാക്കീസാണ്. ഈ വിക്ടറി ടാക്കീസിൻ്റെ ഉടമസ്ഥർ വിക്ടറി ജനാർദ്ദനൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്കതിലൊരു റോള് ചെയ്തു. അങ്ങനെ വന്ന് വന്ന് ഈ സ്ക്രിപ്റ്റ് ഞാൻ 8 കോപ്പി എടുത്ത് അത് മുഴുവൻ ഒന്ന് ബൈൻഡ് ചെയ്ത് വാങ്ങിച്ചു. വാങ്ങിച്ചതിലെല്ലാം പാക്കിങ് സമയത്താണ് ഞാൻ വീണ്ടും ഇതിൻ്റെ ബ്രോഷറൊക്കെ വായിക്കുന്നത്. അന്ന് 2.5 ലക്ഷം രൂപയാണ് ഞങ്ങളെ ബഡ്ജറ്റ് ആ പടത്തിൻ്റെ. അതിന് നായകനായിട്ട് ഞാൻ മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്ത് ഇന്നത്തെ ജനാർദ്ദനെയാണ്, നായികയായിട്ടൊരു പുതിയ പെൺകുട്ടിയും, ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ ബഡ്ജറ്റിലും എല്ലാത്തിലും എഴുതി സബ്മിറ്റ് ചെയ്ത് വേണ്ടി തയ്യാറായപ്പോഴാണ് മനസ്സിലാക്കുന്നത്, 2.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കണമെങ്കിൽ, എനിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇതിൻ്റെ കൂടെ ഫീസ് ഞാൻ അയക്കണം. അത് 2250 രൂപ വരും. അപ്പോൾ അവസാനം ഈ പൈസ 2250 രൂപ ഈ വിക്ടറി ജനാർദ്ദനക്ക് തരാമെന്ന് പറഞ്ഞു. വിക്ടറി ജനാർദ്ദനൻ തരും അദ്ദേഹം, എന്നിട്ട് അതിൻ്റെ പോസ്റ്റൽ ഓർഡർ എടുക്കും, എന്നിട്ട് അത് ഞങ്ങൾ അയക്കും, അതിൻ്റെ 2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടും, ഞാൻ പടം തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ, എൻ്റെ മനസ്സിലെ സങ്കല്പം. അപ്പോൾ ഇത് അയക്കുന്ന ദിവസം, അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, നീ ഇതുവരെ ചെയ്തതൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ ചെയ്യാൻ പോകുന്നത് ഒരുതരം കുഴപ്പം പിടിച്ച കളിയാണ്. നീ 2250 രൂപയ്ക്ക് കടക്കാരനാവും, നിനക്കത് ഒരിക്കലും വീട്ടാൻ പറ്റില്ല. പക്ഷേ എന്നോട് അച്ഛൻ തുറന്ന് പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചിട്ടാണ് പറഞ്ഞത്, നീ എന്തായാലും സിനിമയിലെത്തും, നീ സിനിമ ചെയ്യും. അച്ഛൻ പറഞ്ഞ വാചകം എനിക്ക് കറക്റ്റ് എടുത്തു തോന്നി. അന്ന് വിക്ടറി ജനാർദ്ദനെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഈ പണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം ഞാൻ തിരിച്ചു തരണ്ടേ? അയാൾ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു ഇത് കിട്ടണമെങ്കിൽ എനിക്ക് ഈ ലോൺ കിട്ടണം, കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. രഘു എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് അയക്കുന്നില്ല. പക്ഷേ എനിക്കൊരു സങ്കടമോ വിഷമങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആ കഥ ഒരു നോവലറ്റായിട്ട് എഴുതി, അതാണ് സ്വപ്നങ്ങളിൽ ചുഴലി വീശുന്നു എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഈ കഥ ഞാൻ കലാകൗമുദിക്ക് അയച്ചു. അന്ന് കലാകൗമുദിയുടെ പത്രാധിപർ എസ് ജയേന്ദ്രൻ നായരാണ്. അദ്ദേഹം അത് ഭംഗിയായിട്ട് പബ്ലിഷ് ചെയ്തു. ആ കഥയെപ്പറ്റി അഭിപ്രായം എനിക്ക് എഴുതി അറിയിച്ചു, വളരെ മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കഥ പബ്ലിഷ് ചെയ്തതിനു ശേഷം കുറേ വായനക്കാരുടെ കത്തുകൾ കിട്ടി. അതിലെല്ലാം അവർ കണ്ടത് ഒരു മനോഹരമായ സിനിമയായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ അടുത്ത റിലീസാവുന്ന സിനിമയിലേക്ക് കടന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ വേറൊരാൾക്ക് വേണ്ടി എഴുതുന്നതാണ്. അത് മലയാളത്തിലെ 3-ാമത്തെ സിനിമാ സ്കോപ്പിടാണ്. ഒരാൾ എന്നെ അന്വേഷിച്ചവരാണ് എൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മനസ്സിലുള്ളൊരു സാധനത്തിന് ഡയലോഗ് എഴുതിത്തരുമെന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ എഴുതിത്തരാമെന്ന് പറഞ്ഞു. ആ പടത്തിൻ്റെ തിരക്കഥയും ഞാൻ എഴുതി വന്നു. പക്ഷെ അത് റിലീസായിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അദ്ദേഹം പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും വിളിച്ച് എന്നെ കോഴിക്കോട് KSRTCയിലേക്ക് വരുമോ ചോദിച്ചു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേറൊരു സബ്ജക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, രഘു അത് എഴുതിത്തരുമെന്ന് ചോദിച്ചു, ഒരു സിനിമയായിട്ട്. അങ്ങനെ ഞാൻ അത് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ തിരക്കഥയായിട്ട് ഞാൻ എഴുതിയതാണ് നസീമ എന്ന് പറയുന്ന പടം. അതിൽ അഭിനയിച്ച മോഹൻലാലും നെടുമുടി വേണുവും, അച്ഛൻ കുഞ്ഞ്, റാണി പത്മിനി, നിത്യ എന്നിവരൊക്കെയാണ്. ആ പടമാണ് എൻ്റെ ആദ്യമായിട്ട് റിലീസാവുന്ന പടം. അത് റിലീസാവുന്ന ദിവസം അമ്മയും അച്ഛനെ കൂട്ടിയിട്ട് വടകരയിൽ പോയിട്ടാണ് കണ്ടത്. ആദ്യം എഴുതിയ, സ്വന്തമായിട്ട് നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും വിചാരിച്ച പടത്തിൻ്റെ തിരക്കഥ ഞാൻ ആദ്യം നോവലറ്റാക്കി. ആ നോവലറ്റിൽ നിന്ന് 25 വർഷത്തിന് ശേഷം ഞാൻ വേറൊരു തിരക്കഥ ഉണ്ടാക്കി. ആ സിനിമ കമൽ

0: ഷൂട്ട് ചെയ്തു, അത് റിലീസ് ചെയ്തു. അതിൽ അഭിനയിച്ച ബിജു മേനോനും സംയുക്ത വർമ്മയാണ്. ആ പടത്തിൻ്റെ പേരാണ് മധുരനൊമ്പരക്കാറ്റ്. അപ്പം മധുരനൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ തിരക്കഥ എഴുതുന്നത്.
1: ആദ്യമായി ഈ പരമ്പരയിൽ ഇതുവരെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ രഘുനാഥ് പലേരി.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: 103.6 റിയൽ എഫ് എം.
1: ചിന്താവിഷ്ടയായ സീത, മഹാകവി കുമാരനാശാൻ എഴുതിയ കാവ്യത്തിന്റെ നാടകാവിഷ്കാരം. നാടകരൂപരചന റഹീം മുഖത്തല, സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വാൽമീകി വിജി ചീക്കിലോട്, ശ്രീരാമൻ ഹരിദാസ് കിണാശേരി, സീത ദീപിക രാധാകൃഷ്ണൻ, ലക്ഷ്മണൻ ഗിരിധർ, തപസ്വിനി ലീല ആൻഡോ.

0: അതിചിന്ത സഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ.
1: ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ച സീതാദേവിയുടെ അന്തസംഘർഷങ്ങളുടെ നേർക്കാഴ്ചയാണ് ചിന്താവിഷ്ടയായ സീത.

0: ചിന്താവിഷ്ടയായ സീത.
1: ഇവിടെ ഒന്നിനും ഒരു നിശ്ചയവുമില്ല. ഓരോ ദശയും വരും, വന്നപോലെ പോവുകയും ചെയ്യും. ജീവിതത്തിൻ്റെ പൊരുൾ എന്താണ് അറിയില്ല, അറിയില്ല, ആർക്കും അറിയില്ല. ആര്യപുത്രനോടൊപ്പം കഴിഞ്ഞുകൂടിയ സുഖതമായ കാലം, ഹൃദ്യവും വശ്യവുമായ ആദിന രാത്രങ്ങൾ മനസ്സിലുണരുന്നു.

ദുർവിധിയുടെ കപടമന്ദസ്മിതം പോലെ എത്ര പെട്ടെന്നാണ് ഒക്കെ മാഞ്ഞു പോയത്. ആളിക്കത്തുന്ന വേനൽ നറുതി വരുത്താൻ മഴ വരും. പ്രതികൂല കാലാവസ്ഥയിൽ തരുക്കൾ ഇല പൊഴിക്കും. കാലാവസ്ഥ അനുകൂലമാവുമ്പോൾ അവ തളിർക്കുകയും പൂക്കുകയും ചെയ്യും. പ്രകൃതിയുടെ നിയമമാണത്, അലിഖിതമായ നിയമം. ജന്തുക്കൾക്കും തരുലതാദികൾക്കും ദുഃഖം സാധാരണവും അസ്ഥിരവുമാണ്. മനുഷ്യൻ്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തം. അഭിമാനബോധത്തിന് ഏൽക്കുന്ന ക്ഷതത്തിൽ നിന്ന് മനുഷ്യന് ഒരിക്കലും മോചനമില്ല. ഇടതുതോൾ തുടിക്കുന്നതെന്തേ? ആര്യപുത്രൻ ഒരു പക്ഷേ ഇല്ല, ഈ നിമിത്തം എന്നിൽ ശുഭപ്രതീക്ഷ ഉണർത്തുന്നില്ല. മുനിയുടെ കാവ്യം കേട്ട് ആര്യപുത്രൻ മക്കളെ തിരിച്ചറിഞ്ഞു കാണും. ഹതഭാഗിയായ പത്നിയുടെ ദുരവസ്ഥയിൽ അദ്ദേഹം വ്യസനിക്കുന്നുമുണ്ടാവും. ഭർതൃസ്നേഹം പ്രദാനം ചെയ്യുന്ന പ്രിയഭാവങ്ങൾക്ക് ഈ നിർഭാഗ്യവതിയുടെ ഹൃദയത്തെ സ്വാധീനിക്കാനാവില്ലല്ലോ. പ്രണയം തലചായ്ച്ചുറങ്ങുകയാണ്. മനസ്സ് പ്രാവുകൾ വെടിഞ്ഞു കൂടുപോലെ ശൂന്യമായിരിക്കുന്നു. പറന്നുപോയത് ആഹ്ലാദം പകർന്ന പ്രിയഭാവങ്ങളായിരുന്നു. ഹൃദയാകാശത്ത് ഉദയാസ്തമയ ഭേദമന്യേ

വിങ്ങി നിന്ന ആര്യപുത്രൻ വെറും ഒരു സ്മൃതി മാത്രമായി പരിണമിച്ചിരിക്കുന്നു. തപസ്സിലൂടെയും ആത്മവിദ്യയിലൂടെയും കൈവരിച്ച വിവേകശക്തി സംസാര ദുഃഖങ്ങളിൽ നിന്ന് വിടുതൽ നൽകി. പക്ഷേ പരിത്യാഗത്തിലൂടെ കൈവന്ന അപമാനം മനസ്സിലിപ്പോഴും നീറിപ്പിടിക്കുന്നു. പ്രിയതമൻ ഉപേക്ഷിച്ചപ്പോൾ ജീവനൊടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. പലവട്ടം ചേറിക്കുഴിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് പിന്തിരിഞ്ഞത്. അത് നന്നായി. അതുകൊണ്ടാണല്ലോ എനിക്ക് ലവകുശന്മാരുടെ അമ്മയാവാൻ കഴിഞ്ഞത്.

0: ജീവനൊടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. പലവട്ടം ചേറിക്കുഴിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് പിന്തിരിഞ്ഞത്. അത് നന്നായി. അതുകൊണ്ടാണല്ലോ എനിക്ക് ലവകുശന്മാരുടെ അമ്മയാവാൻ കഴിഞ്ഞത്. വ്യഥകൾ ശമിപ്പിക്കുന്ന ഔഷധങ്ങളാണ് മക്കളെന്ന് അനുഭവത്തിൽ നിന്ന് പഠിച്ചു. കൂരിരുട്ടിൽ പ്രഭ ചൊരിയുന്ന താരകളും കടലിൽ ദ്വീപുകളുമുണ്ട്. മഹാവിപത്തിൽപ്പെട്ടുഴലുമ്പോൾ സുമനസ്സുകളായ ആരെങ്കിലും രക്ഷിക്കാൻ അണയാതിരിക്കില്ല. സുഖദുഃഖങ്ങൾ ദീപവും നിഴലുമെന്ന പോലെയാണ്. സമഭാവനയോടെയാണ് ജ്ഞാനികൾ അവയെ സമീപിക്കുന്നതും സ്വീകരിക്കുന്നതും. സുഖം ദുഃഖപര്യവസായിയാണ്. അതുകൊണ്ടാണ് ഞാൻ സുഖം കാംക്ഷിക്കാത്തത്. കാലാന്തരത്തിൽ ഇരുൾ വെളിച്ചമായേക്കാം. ശീലത്തിലൂടെ കയ്പിന് മധുരമുണ്ടായിക്കൂടായികയില്ല. ദയാവായ്പോടെ ഇണക്കുവാൻ തുനിയുമ്പോഴും കുതിറിപ്പിടിയുന്ന പക്ഷിയെപ്പോലെയാണ് മനസ്സ്. ഗുണം വരുമ്പോഴും ദോഷവിചാരം അതിനെ ഭയചകിതമാക്കും. മാരകമായ ആ അശുഭ മുഹൂർത്തം മനസ്സിൽ ഇന്നും ജ്വലിച്ചു നിൽപ്പുണ്ട്.
1: ഉദ്ദിഷ്ട സ്ഥാനത്ത് നമ്മളെത്തി. ഇറങ്ങിക്കോളൂ ദേവി. മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച്.
0: ആരുടെയും മനം കവരും ഈ മനപ്രദേശം. അത്രയ്ക്ക് മനോരഞ്ജകമാണിവിടം. ആര്യപുത്രന് പ്രിയതമയോടുള്ള സ്നേഹത്തെപ്പറ്റി യാത്രയിലുടനീളം ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്നോളം സൗഭാഗ്യവതിയായ ആരെങ്കിലും ഈ ഭുവനത്തിൽ ഉണ്ടാവുമോ ലക്ഷ്മണ? ഒരു കാര്യത്തിൽ എനിക്ക് ദുഃഖമുള്ളൂ. ആര്യപുത്രൻ കൂടെ ഇല്ലാത്തതിൽ. അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ പതിൻ മടങ്ങ് വശ്യവും ഹൃദ്യവുമായി അനുഭവപ്പെടുമായിരുന്നു.
1: അതേപ്പറ്റി ആലോചിച്ച് ഭവതി വ്യസനിക്കേണ്ടതില്ല. ജ്യേഷ്ഠന് അയോധ്യയിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ല. കടുത്ത തിരക്കിലാണ് അദ്ദേഹം.
0: സാരമില്ല അനിയ, നീ ജ്യേഷ്ഠത്തിയോടൊപ്പം ഉണ്ടല്ലോ. അത് മാത്രമാണ് എന്റെ ഏക ആശ്വാസം.
1: ജ്യേഷ്ഠത്തിയുടെ ആശ്വാസം അല്പായുസാണെന്ന് അറിയിക്കാൻ വിധിക്കപ്പെട്ട ഞാൻ ഭൂമുഖത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാണ്.
0: അനുജന്റെ വാക്കുകൾ എനിക്ക് പിടി തരുന്നില്ല.
1: ജ്യേഷ്ഠത്തിയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരമാണ്.
0: അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ.
1: ദേവിയെ ഈ വനമധ്യത്തിൽ ഉപേക്ഷിക്കാനാണ് അയോധ്യാധിപൻ എന്നോട് കൽപ്പിച്ചത്. മഹാപരാധമാണെന്നറിയാം. അഭിശപ്തമാണ് സൗമിത്രിയുടെ ജന്മം. അധമ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ ശപിച്ചോളൂ.
0: ഈ ഘോരവനത്തിൽ ഗർഭിണിയായ ഞാൻ കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമാകാനാണോ ലക്ഷ്മണ എന്റെ നിയോഗം?
1: ദേവി,
0: അതിനിഷ്ഠൂരമായ ശിക്ഷ ലഭിക്കാൻ എന്ത് അപരാധമാണെന്നു ചാ ഞാൻ ചെയ്തത്?
1: ദേവിയുടെ വിശുദ്ധിയിൽ പ്രജകൾക്ക് സംശയം. കാട്ടുതീ പോലെ അയോധ്യയിൽ ആഗമാനം അതാളി പടരുകയാണ്. പ്രജാഹിതം അവഗണിക്കാൻ രാജാവിനാവില്ല. ഇനിയും ഇവിടെ നിൽക്കാൻ ഞാൻ അശക്തനാണ് ദേവി. ഈ മഹാഭാവിയോട് പോർക്കൂ.

ലക്ഷ്മണനും തേരും അപ്രത്യക്ഷമായപ്പോൾ കണ്ണിലിരുട്ട് കയറി ഇടിവെട്ടേറ്റ പോലെ കുഴഞ്ഞു വീണു. കുളിർക്കാറ്റിൻ്റെ തലോടലേറ്റ് മോഹാലസത്തിൽ നിന്നുണർന്നപ്പോൾ ആലോചിച്ചത് ആത്മഹത്യയെക്കുറിച്ചായിരുന്നു. ഗർഭചിന്തയാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ശോകഭാരത്തിൽ നിന്ന് മോചനം ലഭിക്കാനൊതുങ്ങുമെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചെങ്കിലെന്ന് അഭിലഷിച്ചു. പ്രശ്നപരിഹാരത്തിന് മൃതിയും ചിത്തഭ്രമവും ഉചിതമല്ലെന്ന തിരിച്ചറിവിലേക്ക് മനസ്സുയർന്നു. സമചിത്തതയോടെ അനുഭവങ്ങളെ നേരിടണം. എടുത്തുചാട്ടം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അശുഭചിന്തയെ ആട്ടിയകറ്റാൻ നടത്തിയ ഉദ്യമം സഫലമായില്ല. തപ്തസ്മൃതികൾ മനസ്സിലീയാമ്പാറ്റുകളെപ്പോലെ പറന്നുയർന്നുകൊണ്ടിരുന്നു. വേർപാടിനോട് പൊരുത്തപ്പെടാനാവാതെ മനമില്ലാ മനസ്സോടെ വിട പറയുന്ന ലക്ഷ്മണന്റെ ചിത്രം മനസ്സിൽ നിന്നും

0: അനുജ, ലക്ഷ്മണ, യാതൊരുവിധ ഭേദചിന്തകളും കൂടാതെ ശുദ്ധാത്മാവായ നീ ആപത്ഘട്ടങ്ങളിൽ പലവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആര്യപുത്രനോടും എന്നോടുമൊപ്പം കാനനത്തിൽ കഴിഞ്ഞുകൂടി. പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ ഗിരികാനന ഭംഗി നുകർന്ന് ജീവിതം ഉത്സവമാക്കാൻ കഴിഞ്ഞത് പരാക്രമശാലിയായ നിന്റെ സ്നേഹസാന്ദ്രമായ സാന്നിധ്യവും പരിചരണവും നിമിത്തമായിരുന്നു. ഒക്കെ കീഴ്മേൽ മറിഞ്ഞത് എത്ര പെട്ടെന്നായിരുന്നു.
1: നമ്മുടെ വിധി ഇതാണോ? ലക്ഷ്മണ ഓടി വന്ന് നമ്മെ രക്ഷിക്കൂ. ലക്ഷ്മണ രക്ഷിക്കൂ. ലക്ഷ്മണ,
0: ആര്യപുത്രന്റെ ദീനരോദനമല്ലേ ആ കേൾക്കുന്നത്? ഹരിദാത്തത് എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നല്ലോ.
1: രാക്ഷസന്മാരുടെ കൈകൊണ്ടാണോ നമ്മുടെ അന്ത്യം? ലക്ഷ്മണ, ലക്ഷ്മണ ഓടി വരൂ.
0: കേട്ടില്ല ലക്ഷ്മണ, ജ്യേഷ്ഠന്റെ നിലവിളി.
1: ഓടി വന്ന് നമ്മെ രക്ഷിക്കൂ.
0: എന്തോ കുഴപ്പമുണ്ട്. ആര്യപുത്രൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. രാക്ഷസന്മാർ അപായപ്പെടുത്തുന്നതിന് മുൻപ് വേഗം ചെന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കാനുജാ. വേഗം, വേഗം.
2: ദേവി, ജ്യേഷ്ഠന്റെ നിലവിളിയല്ല നമ്മൾ കേട്ടത്, കൗശലക്കാരനായ മാരീചന്റെ കള്ളക്കരച്ചിലാണത്. ആ കശ്മലനാണ് കുറെ മുമ്പ് പൊന്മാനായി ഇവിടെ വന്നത്. ജ്യേഷ്ഠനെ ഇവിടെ നിന്ന് അകറ്റുകയാണ് സൂത്രശാലിയായ അവൻ ആദ്യം ചെയ്തത്. ഇപ്പോഴത്തെ നിലവിളി എന്നെ ദേവിയിൽ നിന്ന് അകറ്റാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ വിട്ട് പോകുന്നത് ശരിയല്ല. ദേവി, ജ്യേഷ്ഠനെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല. ഞാൻ പറയുന്നത് ദേവി വിശ്വസിക്കണം.
0: എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നു. നിന്റെ ഭാവഭേദങ്ങൾ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. അരുതാത്ത ചിന്തയ്ക്കാണ് നിന്റെ മനസ്സാധിത്യം അരുളുന്നത്. രാഘവന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഭരതന്റെ ഇംഗിതം സാക്ഷാത്കരിക്കാനല്ലേ നീ ഞങ്ങളെ അനുഗമിച്ചത്? അല്ലേ?
2: വീണ്ടും വിചാരം നഷ്ടപ്പെട്ട മാതിരി എന്തൊക്കെയാണ് ജ്യേഷ്ഠത്തിൽ പുലമ്പുന്നത്?
0: മധുരം പുരട്ടിയ നിന്റെ വാക്കുകളും സ്നേഹമസൃണമായ പെരുമാറ്റവും സത്യമാണെന്ന് വിശ്വസിച്ചത് എന്റെ തെറ്റ്. നിന്റെ ഉള്ളിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല ലക്ഷ്മണ. ആര്യപുത്രന് ഹരിദാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനൊടുക്കും. മനസ്സുകൊണ്ട് പോലും പരപുരുഷനെ ഞാൻ സ്പർശിക്കുകയില്ല.
2: കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ വിടിഞ്ഞ് സ്നേഹമയ്യായ ഊർമിളയെ പിരിഞ്ഞ് നിഴൽ പോലെ കൂടെ വന്നതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം തൃപ്തിയായി. എനിക്ക് തൃപ്തിയായി. നാശത്തിലേക്ക് നടന്നെടുക്കുന്ന ദേവിയെ രക്ഷിക്കാൻ ആരുടെ സഹായമാണ് തേടേണ്ടത്? വനദേവതമാരെ, ദേവിയുടെ സുരക്ഷ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ശ്രമകരമായ ഉത്തരവാദിത്വം സഭയെ ഏറ്റെടുത്തു. ഞാൻ ജ്യേഷ്ഠനെ തിരയാൻ പോവുകയാണ്.
0: അനുജ, ലക്ഷ്മണ, അവിവേകിയായ എന്റെ പരിശമൊഴികിൽ കേട്ട് അസഹ്യനായ നീ അന്ന് എന്നെ കാനനമധ്യത്തിൽ വിട്ടുപോയി. ചെയ്യാത്ത കുറ്റം ആരോപിച്ച് ഇന്നും ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർമ്മഫലം, വിധിവൈപരീത്യം. അനുജ, വീണ്ടും വിചാരമില്ലാതെ നിന്റെ മേൽ ചുരിഞ്ഞ വാക്കുകൾ നീ പൊറുക്കണം. നിയന്ത്രണാതീതമാവുമ്പോൾ മനസ്സ് അബദ്ധസഞ്ചാരം നടത്തുന്നത് സ്വാഭാവികമാണല്ലോ. വിരഹാഗ്നിയിൽ വിവശനായി മഹാവനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ ആര്യപുത്രന് തുണയായി വർത്തിച്ച നിനക്ക് എന്ത് പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യേണ്ടത്? എന്നെ വീണ്ടെടുക്കാൻ വീരനായ ഇന്ദ്രജിത്തിനോട് ധീരധീരം നീ പൊരുതി. മഹർഷിയോടൊപ്പം അയോധ്യയിലെത്തി എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചറിഞ്ഞ നീ അവരെ ഗാഢമായി ആശ്ലേഷിച്ചു കാണുമെന്ന് എനിക്കുറപ്പുണ്ട്. അനുജന്റെ അകതാരിൽ ആഹ്ലാദത്തിൻ്റെ അലകൾ ഉയരുന്നത് എനിക്ക് കാണാം. ജ്യേഷ്ഠത്തിയുടെ ഭാവിയെ ചൊല്ലി നീ വിഷമിക്കേണ്ട. ഊർമിളയുടെ പ്രിയതമനായി, ജ്യേഷ്ഠന്റെ ഉത്തമ സോദരനായി ദീർഘകാലം അനുജൻ വാഴണം. പരിത്യക്തയാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആരോടും പരിഭവമില്ലാതെ വനമധ്യത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഞാൻ. വ്യസനിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി മലർമത്തയിൽ കിടന്നാൽ പോലും നോവുന്ന പൂർണ്ണഗർഭത്താൽ ഭാരമേറിയ ഉടലിന് കല്ലും മുള്ളും

0: പുഴുക്കളെഴിയുന്ന വനഭൂമി ശയ്യയായി. അപ്പോഴാണ് പെരുമഴയിൽ വിലപിക്കുന്ന ഭൂമിയിൽ ശരത്കാലത്തിൻ്റെ ആഗമനം മാതിരി തികച്ചും യാദൃശ്ചികമായി ആ വിസ്മയം സംഭവിച്ചത്.
1: മകളെ, എഴുന്നേൽക്കൂ. ഇവിടെ അടുത്താണ് നമ്മുടെ ആശ്രമം. അതാണ് ഇനി സീതയുടെ പാർപ്പിടം. വരൂ മകളെ, നമുക്ക് പോകാം. വിസ്മയിക്കേണ്ട, സംശയവും വേണ്ട. രാവണന്റെ പ്രച്ഛന്ന വേഷമല്ല, ജനകമഹാരാജന്റെ ആത്മമിത്രമാണ് കൺമുമ്പിൽ. വാത്മീകി, കാനജലം മാതിരിയുള്ള വെറുമൊരു തോന്നലാണ് മകളെ ഈ പ്രപഞ്ചം. ഈ പരമാർത്ഥം ഗ്രഹിച്ച് സുഖദുഃഖങ്ങളിൽ മമതാബന്ധം സ്ഥാപിക്കാതെ തിക്താനുഭവങ്ങൾ വിസ്മരിച്ച് പരമമായ ശാന്തി കൈവരിക്കാൻ ശ്രമിക്കൂ. നിനക്ക് നന്മ വരും.
0: മഹർഷി,
1: ഇപ്പോഴത്തെ ദുരവസ്ഥ താൽക്കാലികം മാത്രമാണ്. മകളെ, നീ അനാഥയല്ല. താപസനായ നാമും ദയാനിധികളായ തപസ്വിനിമാരും ഒപ്പമുണ്ട്. എഴുന്നേൽക്കാൻ പ്രയാസമുണ്ടല്ലേ മകളെ? സാരമില്ല, നാം സഹായിക്കാം. മെല്ലെ മെല്ലെ എഴുന്നേറ്റാൽ മതി. ഇനി നടന്നോളൂ. അങ്ങനെ
0: വിസ്മയ കാഴ്ചകളാണ് വരവേറ്റത്. എരിയുന്ന മഹാവനങ്ങൾക്കരികിൽ നിർമ്മലവും ശീതളവുമായ നീർത്തടാകമാണോ മഹർഷിയുടെ തപോവനം? പ്രകാശം പരത്തുന്ന തപസ്വിനിമാരുടെ മഹനീയ സാന്നിധ്യം. പർണശാലയിലെ കെടാവിളക്കുകളായിരുന്നു സ്നേഹധനരായ അവർ. തരുലതാദികളിലും പക്ഷിമൃഗാദികളിലും ദേവന്മാരിലും മനുഷ്യരിലും അവർ ചൊരിയുന്ന സ്നേഹം ശ്ലാഘനീയമാണ്. നിഷാദന്റെ കൂരമ്പേറ്റ് മരണമടഞ്ഞ ക്രൗഞ്ചപ്പക്ഷി, അനാസക്തനായ മുനിയിലുണർത്തിയ അനുകമ്പ തപസ്വിനിമാരുടെ സഹവാസത്തിൻ്റെ സത്ഫലമാണ്.

മുനിയുടെ ശോകമാണ് ശ്ലോകമായി വാർന്നു വീണത്. പർണശാലയിലെ ജീവിതം ദുർവിധയിൽ നിന്ന് കരകയറാൻ പര്യാപ്തമായി. തികച്ചും വ്യത്യസ്തമാണ് നഗരജീവിതം. ആസക്തിയുടെ എരിതിയിൽ ചാടി നഗരനാരികൾ സുജീവിതം മലീമസമാക്കുന്നു. ശത്രുസംഹാരത്തിന് തേരും പടയും കോട്ടകൊത്തളങ്ങളും നിശിതമായ ആയുധങ്ങളും അവർക്ക് ആവശ്യമില്ല. നാവാണ് അവരുടെ ഒരേയൊരായുധം. രാക്ഷസ ചക്രവർത്തി ലങ്കയിലേക്ക് എന്നെ തട്ടിക്കൊണ്ടുപോയതിൽ എനിക്കെന്ത് പങ്കാണുള്ളത്? ജനഹിതം മാനിക്കാൻ ബാധ്യസ്ഥനാണ് രാജാവെന്നതിൽ പക്ഷാന്തരമില്ല. പക്ഷേ കെട്ടിച്ചമച്ച കള്ളക്കഥയുടെ നിജസ്ഥിതി കണ്ടെത്താൻ മുതിരാതെയല്ലേ പത്നിയെ പരിത്യജിക്കാൻ ആര്യപുത്രൻ തീരുമാനിച്ചത്? കൊടിയ അപരാധമായിരുന്നില്ലേ അത്? അഭിഷേകം മുടങ്ങിയപ്പോൾ അയോധ്യയിലെ പ്രജകൾ ഒന്നടങ്കം ആര്യപുത്രന്റെ പക്ഷത്തായിരുന്നു. പ്രജാഹിതം മാനിക്കാതെ താതാജ്ഞ പാലിക്കാൻ അന്ന് അദ്ദേഹം വനവാസത്തിന് പുറപ്പെടുകയായിരുന്നു. ഗർഭവതിയായ പത്നിയെ പരിത്യജിക്കുന്ന വേളയിൽ പ്രജാഹിത വിചാരം ആര്യപുത്രന്റെ മനസ്സിൽ ആധിപത്യം പുലർത്തി. അനുമോദനവും ആദരവും ഏറ്റുവാങ്ങി പട്ടമഹിഷിയായി അവരോധിക്കപ്പെട്ട ഞാൻ കിരീടാവകാശിയായ സന്തതിയെ ഗർഭം ധരിച്ചപ്പോഴാണ് തൽപരകക്ഷികൾ എന്റെ മേൽ അപവാദ ശരങ്ങൾ എയ്തത്. ആര്യപുത്രനെ കൺകണ്ട ദൈവമായി കരുതി മനസ്സും വപസ്സും ജീവിതവും സമർപ്പിച്ച സുചരിതയാണ് ഞാൻ. അനിഷ്ടമാണെങ്കിലും അങ്ങയുടെ തീരുമാനം സർവാത്മന സീത ഏറ്റുവാങ്ങുമായിരുന്നു. എന്നിട്ടും കാനന ഭംഗി നുകരാനാണെന്ന് വിശ്വസിപ്പിച്ച് കാട്ടിൽ ഉപേക്ഷിക്കാൻ അനുജനോട് ആജ്ഞാപിച്ച ആര്യപുത്രൻ അതിവിദഗ്ധമായി സ്വപത്നിയെ കബളിപ്പിക്കുകയായിരുന്നില്ലേ? മലകളും ഗുഹകളും ഘോരവിപിനങ്ങളും ഹിംസ്രജന്തുക്കളും കൊടിയ വിഷമുള്ള സർപ്പങ്ങളും ഭീതിതമായ സമുദ്രവും രാക്ഷസ പരീക്ഷകളുടെ ഭീഷണ സാന്നിധ്യവും എന്തിനേറെ നരലോകത്തിലെ സർവനരകങ്ങളും അടുത്തറിഞ്ഞ് അനുഭവിച്ചവളാണ് ഈ സീത. കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ പരിത്യജിച്ച് കാട്ടിലേക്ക് അനുഗമിച്ച സഹധർമ്മിണിയെ

0: ഉപയോഗ ശൂന്യമായൊരു പാഴ്വസ്തു പോലെ വലിച്ചെറിയുകയായിരുന്നില്ലേ? പഞ്ചവടിയിൽ കഴിയുമ്പോൾ എന്റെ പൂർണ്ണ ഗർഭിണിയായിരുന്ന മാൻപേടയെ കാണുമ്പോൾ പ്രിയതമന്റെ കൺകോണുകൾ ആർദ്രമാവാറുണ്ടായിരുന്നു. അന്യാദൃശവും അകളങ്കവുമായ പ്രിയന്റെ സ്നേഹം അയോധ്യാധിപതിയായ അഭിഷിക്തനായതോടെ എങ്ങോ പോയി മറഞ്ഞു. രാജപത്നി സംശയാതീതയായിരിക്കണമെന്നാഗ്രഹം അപ്രതീക്ഷിതമായുണ്ടായ അപവാദ കൊടുങ്കാറ്റിൽ കടപുഴകി വീണപ്പോൾ അഭിമാനിയായ അയോധ്യാധിപന്റെ ആത്മാവിന് തീപിടിച്ചു കാണും. വീണ്ടും വിചാരത്തിന് മുതിരാതെ പത്നി പരിത്യാഗ തീരുമാനം പ്രഖ്യാപിച്ചതാവും. അതോർത്ത് ആര്യപുത്രൻ അതികഠിനമായ മനോവേദന അനുഭവിക്കുന്നുമുണ്ടാവും. ഋഷ്യമുഖാചല പ്രദേശത്ത് വെച്ച് സുഗ്രീവനോട് ചെയ്ത ബാലിവധ പ്രതിജ്ഞ പോലെ പരാമർശവിധേയമായ പല സാഹസങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആനയെന്നു കരുതി മുനികുമാരനെ അമ്പെയ്തു കൊന്നതും പ്രിയപത്നിക്ക് വരം നൽകിയതിനെ തുടർന്ന് പശ്ചാത്താപ വിവശനായി കാലഗതി അടയേണ്ടി വന്നതും മഹാരാജാവിന്റെ സ്വയം കൃതാനർത്ഥങ്ങളായിരുന്നു. സാഹസശീലം ആര്യപുത്രന് പാരമ്പര്യമായി സിദ്ധിച്ചതായിരിക്കും. പ്രിയപത്നിയുടെ വിയോഗത്തിൽ മനം നൊന്ത് നാടുനീങ്ങിയ പിതാമഹനിൽ നിന്ന് അനാദൃശ്യമായ പത്നി സ്നേഹവും അങ്ങനെ കൈവന്നതാവണം. യാഗവേദിയിൽ പത്നിയുടെ സ്ഥാനത്ത് കാഞ്ചനസീതയെ പ്രതിഷ്ഠിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആര്യപുത്രൻ ഇപ്പോഴും സീതയെ സ്നേഹിക്കുന്നു. രാജനീതിയുടെ അവസ്ഥ അത്യന്തം ശോചനീയമാണ്. രാജാക്കന്മാർക്ക് പാരതന്ത്രത്തിൽ നിന്ന് ഒരിക്കലും മോചനമില്ല. കാഞ്ചന പ്രതിമയിലൂടെ കാട്ടിലുപേക്ഷിച്ച പ്രിയപത്നിയുടെ സാന്നിധ്യം ആര്യപുത്രൻ അനുഭവിക്കുന്നു. ഇല്ലാത്ത ഗാംഭീര്യവും സമചിത്തതയും ഉണ്ടെന്ന് ഭാവിച്ച് സ്വയം പഴിച്ചും ശപിച്ചും രാജധർമ്മത്തിന്റെ തടവറയിൽ കഴിയുകയാണ് നിസ്സഹായനായ നൃപൻ. അനിയന്ത്രിതമായ അന്തക്ഷോഭം നിമിത്തം മനസ്സ് തെറ്റായ മാർഗങ്ങളിലൂടെ കടന്നുപോയി. കൃപാനിധിയായ ആര്യപുത്രൻ പ്രിയതമയോട് പൊറുക്കണം. എത്രയോ ഭർത്തൃമതികൾ ഞാൻ കാരണം അകാല വിധവകളായി, ഒട്ടേറെ കുഞ്ഞുങ്ങൾ അച്ഛനില്ലാത്തവരായി. ലോകനീതികൾക്ക് കാലാന്തരത്തിൽ മാറ്റങ്ങളുണ്ടായേക്കാം, എന്നാൽ മാറ്റമില്ലാത്ത ഒന്നുണ്ട്, കർമ്മഫലം. കൂരമ്പ് പോലെ അത് മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസ്സ് മരവിച്ചു പോയതിനാൽ ചീറിപ്പാഞ്ഞു വരുന്ന മൂർച്ചയേറിയ ശരങ്ങൾക്ക് ഇനിയും എന്നെ മുറിപ്പെടുത്തി നോവിക്കാനാവില്ല. ലോകചക്രമേ മുന്നോട്ട് പോവുക, ഹതഭാഗിയായ സീതയെ ഇവിടെ ഉപേക്ഷിക്കുക. പെയ്തൊഴിഞ്ഞ ആകാശം പോലെ പ്രശാന്തമാണിപ്പോഴെന്റെ മനസ്സ്. സൂര്യവംശജനും ആര്യപുത്രന്റെ പിതാവുമായ സ്വർഗസ്ഥനായ മഹാരാജാവെ, ഈ ഭൂമിപുത്രിക്ക് വിടതരൂ. ചന്ദ്രവംശജനും ശിവഭക്തനുമായ അഭിവന്ദ്യ പിതാവെ, അവിടുത്തേക്ക് മകളുടെ പ്രണാമം. ദിനസാമ്രാജ്യപതിയായ സവിതാവെ, പ്രകാശം ചൊരിയുന്ന താരകളെ, പ്രിയങ്കരിയായ സന്ധ്യയെ, നിങ്ങളെ ഈ വൈദേഹി വണങ്ങുന്നു. കമനീയമായ കാനനങ്ങളെ, കുസുമങ്ങളെ, വൈദേഹിക്ക് യാത്രാനുമതി നൽകിയാലും വശ്യമധുരമായ ദൃശ്യലോകത്തോട് വേർപിരിയുന്നില്ല. എന്റെ ഉടൽ ഭൂമിയിലും മനോഭാവങ്ങൾ പ്രകൃതി ശോഭകളിലും വിലയം പ്രാപിക്കും. സർവം സഹയായ വസുന്ധരെ, പുണ്യശാലിനിയായ ഭവതി, കലവറ കൂടാതെ എന്നിൽ സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞു. അമ്മയുടെ മടിയിൽ കിടന്ന് ഈ സീത സുഷുപ്തിയിൽ മുഴുകും. പ്രിയങ്കരനായ ആര്യപുത്ര, ഭവാന് ഈ സീതയുടെ പ്രണാമം. എന്നേക്കുമായി സീത വേർപിരിയുകയാണ്. സംസാര ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തനായി പരിപക്വമായ മനസ്സോടെ ഭവാനും ഒരിക്കൽ ഉദയാസ്തമയങ്ങളില്ലാത്ത ചിതാകാശത്ത് ചെന്നു ചേരും. അതെ, അത് സംഭവിക്കും. അതെ, അത് സംഭവിക്കും. അത് സംഭവിക്കും.
1: സീതേ, സീതേ, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? നേരം എത്രയായിന്ന് അറിയുമോ? എഴുന്നേൽക്കു കുട്ടി. ഏ, അനക്കമില്ലല്ലോ. കണ്ണു തുറക്കു മകളെ, മകളെ കണ്ണു തുറക്കൂ. ഏ, ബോധമില്ലെന്ന് വരുമോ? ഏ, മയക്കത്തിലായിരിക്കും. ഈ തീർത്ഥജലം മുഖത്ത് തളിക്കാം. തീർത്ഥജലം മുഖത്ത് തളിച്ചാൽ മയക്കം മാറും. ഏ, ഏതായാലും ഇവിടെ ഇങ്ങനെ ഇരുത്തണ്ട, ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. കൺപോളകൾ ഇളകുന്നുണ്ട്.

0: ഭാഗ്യം കണ്ണു തുറന്നു. വരൂ മകളെ വരൂ, നേരം കുറേയായി, നമുക്ക് ആശ്രമത്തിലേക്ക് പോകാം. ഞാൻ സഹായിക്കാം, എഴുന്നേൽക്കൂ. അങ്ങനെ തന്നെ മെല്ലെ നടന്നാൽ മതി. വരൂ.
1: ഈ വൃദ്ധതാപസന്റെ യജ്ഞം വിഫലമായില്ല മകളെ. ലവകുശന്മാരുടെ രാമായണാലാപനം രാജാവിൻ്റെ അടഞ്ഞുപോയ ഇന്ദ്രിയങ്ങൾക്ക് ശാപമോചനം നൽകി. സഹധർമ്മിണിയുടെ നിരപരാധിത്വം അയോധ്യാധിപന് ബോധ്യമായി മകളെ. പശ്ചാത്താപ വിവശനായ നൃപൻ ധർമ്മധാരങ്ങളെ അയോധ്യയിലേക്ക് അനയിക്കാൻ നമ്മെ ചുമതലപ്പെടുത്തി മകളെ. എത്രയും വേഗം നമുക്കവിടെ എത്തണം. സംഭവിച്ചതൊക്കെ ദുസ്വപ്നമെന്ന് കരുതി മകൾ മറക്കുക. ജീവിതം വീണ്ടും താരും തളിരുമണിയാൻ പോവുകയാണ്.
2: വിശുദ്ധി തെളിയിക്കാൻ രാജസന്നിധിയിൽ ഇനിയും ഈ സീത ചെന്ന് നിൽക്കണമെന്നാണോ അവിടുന്ന് പറയുന്നത്? ആര്യപുത്രൻ എന്താണ് ധരിച്ചത്? സീത വെറും ഒരു കൂത്തപാവയാണെന്നോ?
1: മകളെ,
2: മഹാത്മാവേ, അങ്ങെന്നിൽ കനിവ് ചൊരിയണം. നിന്തിരുപടി എന്നെ നിർബന്ധിക്കരുത്. എന്റെ അവസ്ഥ അവിടുന്ന് മനസ്സിലാക്കണം.
1: തീരുമാനമെടുക്കും മുമ്പ് നന്നായി ആലോചിക്കണം മകളെ. പടികടന്നു വരുന്ന ഐശ്വര്യത്തെ അവഗണിക്കുന്നത്
2: സുചിന്തിതമായ തീരുമാനമാണ് മഹാശയ. ഞാൻ അറിയിച്ചത് ഇനിയും ഒരു വിഡ്ഢിവേഷം കെട്ടാൻ എനിക്കാവില്ല. കാലഹരണപ്പെട്ട എന്റെ ജന്മം ഇങ്ങനെ അവസാനിക്കട്ടെ.
1: സാന്ത്വനിപ്പിക്കാൻ പര്യാപ്തമായ പദങ്ങൾ നമ്മുടെ പദാവലിയിലില്ലല്ലോ മകളെ.
2: അങ്ങയോടൊപ്പം ഞാൻ അയോധ്യയിലേക്ക് വരാം. വൈദേഹിയുടെ മനസ്സായിരിക്കില്ല അങ്ങയെ അനുഗമിക്കുക. ഉടൽ ഉടൽ മാത്രമായിരിക്കും
1: മകളെ.
2: പോകാം മഹാനുഭാവ, നടന്നോളൂ. സീത പിന്നാലെ ഉണ്ടാവും.
1: ശരി മകളെ.
2: പ്രിയങ്കരിയായ അമ്മേ, വസുന്ധരെ, ദുർവഹമായി ജന്മഭാരം പേരാ, ഇനിയും ഈ മകൾക്ക് കഴിയില്ല. ഇവിടെ ഇവിടെ സർവാത്മന സ്വീകരിച്ചാലും സ്വീകരിച്ചാലും സ്വീകരിച്ചാലും

ചിന്താവിഷ്ടയായ സീത മഹാകവി കുമാരനാശാൻ എഴുതിയ കാവ്യത്തിന്റെ നാടകാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരൂപരചന റഹീം മുഖത്തല, സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വാൽമീകി വിജി ചീക്കിലോട്, ശ്രീരാമൻ ഹരിദാസ് കിണാശേരി, സീത ദീപിക രാധാകൃഷ്ണൻ, ലക്ഷ്മണൻ ഗിരിധർ, തപസ്വിനി ലീല ആൻഡോ.

0: ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക സീറ്റ് അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ബ്രഹ്മയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള 4th ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കം. മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. പ്ലസ് വൺ പ്രവേശനത്തിലെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പ്രവേശനം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഈ മാസം 22 വൈകിട്ട് 4 വരെ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024440. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

കളിപ്പാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാജി മാവട്ട്.

കലണ്ടർ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മുർഷാദ് അരക്കിണർ. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം അഫ്സൽ യൂസഫ്.

103.6. Real FM 103.6. വിഷുക്കണി എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ഉഷാ സദാനന്ദൻ, മാലൂർ കുന്ന്.

കുറ്റ്യാടിയിൽ നിന്നും റോമിള ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ, പാടിയത് യേശുദാസ്, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ.

രഞ്ജിനി. റഷീദ് ചുണ്ടക്കാടിൻ്റെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. ചിത്രം വെങ്കലം. പാടിയത് ബിജു നാരായണൻ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം രവീന്ദ്രൻ.

ചേർത്തല തണ്ണീർമുക്കത്തു നിന്നും ശശിധരൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ജാതകം. പാടിയത് ചിത്ര. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം സോമശേഖരൻ.

ജയാനന്ദൻ ചാലിക്കര ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഇരട്ട കുട്ടികളുടെ അച്ഛൻ. പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

രാജ്ഹിൽപി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഷിജു ആലുവ.

ശ്രീകൃഷ്ണ പരുന്ത എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു സോണി ബാലുശ്ശേരി.

रिश्ते का सबसे सुंदर संगीत आपसी समझ और विश्वास है।

यूं चले आए अकेले कहां जिंदगी कैसी है बहेली हाय कभी तो हंसा